0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കു നടത്തുന്ന ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്ന പ്രമേയത്തോടുകൂടിയ അപ്പസ്തോലിക യാത്രയുടെ തുടർ വിവരണമാണ് ഈ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ 5-ാമത് അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി കത്തോലിക്കാ സഭയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട ഫ്രാൻസിലേക്ക് സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച രാവിലെ യാത്രയായ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലുള്ള ഓർലി വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം 10 മണിയോടെ ഇന്ത്യയിൽ ഉച്ചകഴിഞ്ഞ് 1:30 എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന ഔദ്യോഗിക സ്വീകരണത്തിനുശേഷം പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലിസയോ കൊട്ടാരത്തിലേക്ക് യാത്രയായ പാപ്പ അവിടെയുള്ള ഒരു ശാലയിൽ വച്ച് രാജ്യത്തെ

0: ഒപ്പമുള്ള സായാഹ്ന പ്രാർത്ഥനയായിരുന്നു. ഇതിനായി യുനെസ്കോ കേന്ദ്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം 6:30 5 കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പരിശുദ്ധ പിതാവ് നോത്രദാം കത്തീഡ്രലിലെത്തി. ഗോഥിക് മാതൃകയിലുള്ള ലോകപ്രശസ്തമായ ഈ ദേവാലയം നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്താണ് നിലനിൽക്കുന്നത്. 1163 ലൂയിജി 7-ാമൻ രാജാവിന്റെ കാലത്താണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സഭയും രാഷ്ട്രവും തമ്മിൽ 1905 കരാർ പ്രകാരം ഫ്രാൻസ് രാജ്യമുണ്ടാക്കിയ കത്തീഡ്രലുകളെല്ലാം രാഷ്ട്രത്തിന്റെ സ്വത്തായാണ് കണക്കാക്കപ്പെടുന്നത്. 1805 ഫെബ്രുവരി 27 മുതൽ മൈനർ ബസലിക്കയായിരുന്ന ഈ ദേവാലയത്തെ 1991 മുതൽ യുനെസ്കോ മാനവികതയുടെ പൈതൃകമായി കണക്കാക്കുന്നു. 2019 ഏപ്രിൽ 15 അഗ്നിബാധയെ തുടർന്ന് വൻ നാശനഷ്ടം നേരിട്ട ഈ ദേവാലയം ഏതാണ്ട് 700 മില്യൺ യൂറോ ചിലവിൽ 2024 ഡിസംബർ 7 പുനരുദ്ധരിച്ചത്. വൈകുന്നേരം 5 ദേവാലയത്തിലെത്തിയ പാപ്പായെ പാരീസ് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ലൊറാൻ ഉൾറിഹ്, ആർച്ച് പ്രീസ്റ്റും റെക്ടറുമായ മോൺസിഞ്ഞോർ ഒലിവിയർ റിബദ്യുദ്യുമ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ആളുകൾക്കിടയിലൂടെ നടന്ന് ദേവാലയത്തിന് മുന്നിലെത്തിയ പാപ്പ അവിടെയുള്ള ദിവ്യകാരുണ്യ കപ്പേളയ്ക്ക് മുന്നിൽ അല്പസമയം പ്രാർത്ഥനാ നിമഗ്നനായി നിന്നു. തുടർന്ന് ക്രിസ്തുവിന്റെ ശിരസിൽ ധരിപ്പിക്കപ്പെട്ട മുൾക്കിരീടം സൂക്ഷിച്ചിരിക്കുന്ന കപ്പേളയിലെത്തി തിരുശേഷിപ്പ് വണങ്ങുകയും പ്രധാന അൾത്താരയിലേക്ക് എത്തുകയും ചെയ്തു. പരിശുദ്ധ പിതാവിന് തിരി നൽകിയ ശേഷം ആർച്ച് ബിഷപ്പ് പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് നടന്ന ഗാനാലാപനത്തിനും തിരുവചന വായനയ്ക്കും ശേഷം പാപ്പ തന്റെ സന്ദേശം നൽകി.
1: നൂറ്റാണ്ടുകളായി പാരീസിലെ ജനങ്ങളെ സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തുവാൻ ക്ഷണിച്ച നോത്രദാം കത്തീഡ്രലിലാണ് സായാഹ്ന പ്രാർത്ഥനയ്ക്കായി ഏവരും ഒരുമിച്ചു കൂടിയിരിക്കുന്നത് എന്നത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 14 പാപ്പ തന്റെ ഫ്രാൻസ് അപ്പസ്തോലിക സന്ദർശന വേളയിൽ മെത്രാൻമാർ, വൈദികർ, ഡീക്കന്മാർ, സന്യാസിനി സന്യാസികൾ, സമർപ്പിതർ എന്നിവർക്കൊപ്പം നടത്തിയ പ്രാർത്ഥനാ വേളയിലെ സന്ദേശം ആരംഭിച്ചത്. അസ്വസ്ഥമായ ഹൃദയങ്ങളോട് സംസാരിക്കുകയും സമാധാനത്തിലേക്ക് വിളിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സൗന്ദര്യവുമായി മുഖാഭിമുഖം ദർശിക്കുവാനുള്ള അവസരമാണ് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏവർക്കും ലഭിക്കുന്നതെന്നും തനിക്കും അതിലേറെ സന്തോഷമുണ്ടെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. ഈ കത്തീഡ്രലിന്റെ പുനർനിർമ്മിതിക്ക് വിവിധ തരത്തിൽ സഹായങ്ങൾ നൽകിയവർക്കും പ്രത്യേകമായി പാരീസ് അതിരൂപത ആർച്ച് ബിഷപ്പ് ലോറൻ ഉൾറിച്ചിനും രൂപത കുടുംബത്തിനും പാപ്പ നന്ദിയർപ്പിച്ചു. സഭാബന്ധത്തിന്റെ അതിരുകൾക്കപ്പുറം വരവേൽപ്പിന്റെയും പങ്കാളിത്തത്തിന്റെയും ചക്രവാളങ്ങൾ വിപുലീകരിച്ച കണ്ടുമുട്ടലുകളുടെ സമയമായിരുന്നു കത്തീഡ്രലിന്റെ പുനർനിർമ്മാണ വേളകൾ എന്നതും പാപ്പ സൂചിപ്പിച്ചു. യേശുവിന്റെ ക്രൂശിത രൂപം ഭൂമിയുടെയും സ്വർഗത്തിന്റെയും കൂടിക്കാഴ്ചയെ ഉണർത്തുന്നുവെന്നും മനുഷ്യന്റെ സന്തോഷങ്ങളും കഷ്ടപ്പാടുകളും നെയ്തെടുത്ത ചരിത്രത്തിലെ സംഭവങ്ങൾ അത് പ്രതിഫലിപ്പിക്കുന്നുവെന്നും പാപ്പ തുടർന്നു പറഞ്ഞു. ഫ്രാൻസിലെ മറ്റു നഗരങ്ങളിലും പ്രദേശങ്ങളിലും അത് ഏറ്റവും വിദൂരവും ഗ്രാമീണവുമായ പ്രദേശങ്ങളിൽ പോലും ലളിതവും സ്വാഗതാർഹവുമായ ഒരു മിഷണറി സാന്നിധ്യത്തിലൂടെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുമെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. ദൈവം തന്റെ പുത്രനെ അയച്ചു എന്നതാണ് സഭയുടെ സ്വത്വം എന്നും അതിനാൽ ജീവനുള്ള ഒരു സഭയുടെ ശക്തി ഏവരെയും സ്വാഗതം ചെയ്യുന്നതിലാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. കത്തീഡ്രലും മറ്റെല്ലാ ദേവാലയങ്ങളും പ്രാർത്ഥനയ്ക്കും ദൈവാരാധനയ്ക്കും വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന കാര്യം മറക്കരുതെന്നും പാപ്പ പറഞ്ഞു. ദേവാലയത്തിനുള്ളിൽ ബലിപീഠത്തിൽ ആഘോഷിക്കപ്പെടുന്ന വിശുദ്ധ രഹസ്യത്തിലാണ് സഭയുടെ ജീവൻ നിലനിൽക്കുന്നതെന്നും ആരാധനക്രമം ഇല്ലാതായാൽ അതിന് ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമെന്നതും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. അതിനാൽ വിശുദ്ധ കുർബാന അത്യധികം ഭക്തിയോടും ആദരവോടും കൂടി അർപ്പിക്കണമെന്ന് സമർപ്പിതരോട് പാപ്പ പറഞ്ഞു. നൂറ്റാണ്ടുകളായി ആരാധനക്രമത്തിന്റെ അഗാധമായ അർത്ഥവും സൗന്ദര്യവും നമുക്ക് കൈമാറിയ സഭാപിതാക്കന്മാരുടെയും വിശുദ്ധരുടെയും മാതൃക പിന്തുടർന്നുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന രഹസ്യത്തിന്റെ മുൻപിൽ എല്ലായ്പ്പോഴും വലിയ വിനയത്തിന്റെ ഒരു ഉദാഹരണം നൽകണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു.
0: പ്രഭാഷണത്തിനു ശേഷം തുടർന്ന പ്രാർത്ഥനകളുടെ അവസാനം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് കത്തീഡ്രലിന് പുറത്തേക്കെത്തിയ പാപ്പ അവിടെയുണ്ടായിരുന്ന ആളുകളെ അഭിവാദ്യം ചെയ്തു. വൈകുന്നേരം 6:30 പരിശുദ്ധ പിതാവ് തിരികെ അപ്പസ്തോലിക നൂൻഷ്യേച്ചറിലേക്ക് കാറിൽ യാത്രയായി. ഫ്രാൻസിലേക്കുള്ള ലിയോ 14 പാപ്പയുടെ അപ്പസ്തോലിക യാത്രയിലെ പ്രഥമ ദിനത്തിലെ അവസാന ചടങ്ങ് പാരീസിന് പുറത്ത് സെന്റനിയിലുള്ള ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ യുവജനങ്ങൾക്കൊപ്പമുള്ള പ്രാർത്ഥനാ സായാഹ്നമായിരുന്നു. അപ്പസ്തോലിക നൂൻഷ്യേച്ചറിൽ നിന്ന് വൈകുന്നേരം 8:30 ഏകദേശം 14 കിലോമീറ്റർ

0: കിലോമീറ്ററുകൾ അകലെയുള്ള ഈ സ്റ്റേഡിയത്തിലേക്ക് കാറിൽ യാത്രയായ പാപ്പ 8:30 അവിടെയെത്തി. പാരീസ് നഗരമധ്യത്തിൽ നിന്ന് 10 കിലോമീറ്ററുകൾ അകലെയുള്ള ഫ്രാൻസ് സ്റ്റേഡിയം 80,000-ത്തോളം കാണികളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒന്നാണ്. ഫ്രാൻസിലെ ഏറ്റവും വലുതും യൂറോപ്പിലെ വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നുമാണ് 1998 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന് മുന്നിലെത്തിയ പാപ്പായെ സെന്റനി രൂപതാധ്യക്ഷൻ ബിഷപ്പ് എത്തിയൽ ഗില്ലെ, നഗരത്തിന്റെ മേയർ ബാലി ബഗായ്ക്കോ തുടങ്ങി വിവിധ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ രൂപതാധ്യക്ഷൻ പരിശുദ്ധപിതാവിനെ സ്വാഗതം ചെയ്തു സംസാരിച്ചു. യുവജനങ്ങളുടെ പ്രതിനിധിയായി ഒരു യുവാവും പരിശുദ്ധപിതാവിനെ അഭിസംബോധന ചെയ്തു. തുടർന്നു നടന്ന ചെറിയ ഒരു കലാപരിപാടിക്കു ശേഷം യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് പരിശുദ്ധപിതാവ് മറുപടി നൽകി. പിന്നീടു നടന്ന പ്രാർത്ഥനയുടെയും സകലവിശുദ്ധരുടെയും ലുത്തിനിയയുടെയും ശേഷം ഏവരും കർത്താവിന്റെ തിരുക്കച്ചയുടെയും വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾക്കും മുന്നിൽ മൗനമായി പ്രാർത്ഥിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധഗ്രന്ഥവായനയെ തുടർന്ന് പാപ്പ യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തി.
1: ഇരുട്ടിന്റെ യാമങ്ങളെ കൂടുതൽ പ്രകാശമാനമാക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഏവരും കടന്നുപോകുന്നതെന്ന മുഖവുരിയോടെയാണ് പാപ്പ ജാഗരണ പ്രാർത്ഥനാവേളയിൽ ധ്യാനചിന്തകൾ ആരംഭിച്ചത്. പരിശുദ്ധാത്മാവ് ഭാവിയിലേക്കുള്ള ശോഭനമായ പ്രതീക്ഷകൾ എപ്പോഴും തുറക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ പൗലോസ്ലിഹായെപ്പോലെ യുവജനങ്ങൾ അവരുടെ വർത്തമാനകാലത്തെ മനസ്സിലാക്കുകയും ദൈവിക പ്രചോദനം സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തു. ദൈവം ചരിത്രത്തിന്റെ കർത്താവാണെന്നും അതിനാൽ ഏതു പ്രതിസന്ധികൾക്കും നടുവിലും അവൻ രക്ഷയിലേക്കുള്ള വഴിയെ നമ്മെ നയിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ക്രിസ്തുവിൽ എല്ലാ തിന്മകളും അവസാനിക്കുന്നുവെന്നും അങ്ങനെ നവവും നിത്യവുമായ ഒരു ജീവിതത്തിന്റെ ആരംഭമായി മാറുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ പദ്ധതികൾക്ക് ജ്ഞാനവും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആഗ്രഹങ്ങൾക്ക് സൗന്ദര്യവും നൽകുന്നുവെന്നും അത് നിരന്തരമായ ഒരു നവീകരണത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. തുടർന്ന് ഒഴിവാക്കുക, പരിശ്രമിക്കുക, പോരാടുക എന്നീ മൂന്ന് ക്രിയകൾ അടിവരയിട്ടുകൊണ്ട് പാപ്പ ചിന്തകൾ പങ്കുവച്ചു. അഹങ്കാരം, അക്രമം, അത്യാഗ്രഹം എന്നിവയെല്ലാം ഒഴിവാക്കണമെന്നാണ് പൗലോസ്ലിഹ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നതെന്നും ഈ തിന്മകളുടെ ഫലമാണ് സ്വാർത്ഥതയെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ദൈവത്തിന്റെ അടുപ്പവും മനുഷ്യ സാഹോദര്യവും ആസ്വദിക്കുവാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അത്തരം ശൈലികൾ പിന്തുടരേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയിൽ വളരുവാൻ നമുക്ക് സാധിക്കുമെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. തിന്മയിൽ നിന്നും ഒഴിഞ്ഞുമാറുകയും നന്മയ്ക്കായി പരിശ്രമിക്കുകയും ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ ദൈവവചനത്തെ പ്രതീകപ്പെടുത്തുന്ന കയ്യിൽ വാളുമായി ചിത്രീകരിക്കപ്പെടുന്ന വിശുദ്ധ പൗലോസിനെപ്പോലെ യുദ്ധം ചെയ്യുവാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. ധൈര്യത്തോടെ പോരാടുവാൻ അറിയാവുന്ന വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കിന്റെ നാടായ ഫ്രാൻസിൽ ഈ ക്രിയ ശക്തമായി പ്രതിധ്വനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ നമ്മെ സഹോദരി സഹോദരന്മാരാക്കുന്ന ദൈവപുത്രനായ യേശുവിന്റെ ശിഷ്യന്മാരെന്ന നിലയിൽ സുവിശേഷമനുസരിച്ച് ജീവിക്കുവാനുള്ള പ്രതിബദ്ധതയിലൂടെ നാം പോരാടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന യുദ്ധം വിശ്വാസത്തിന്റേതാണെന്ന് പാപ്പ യുവജനങ്ങൾക്ക് എടുത്തുകാട്ടി. നമ്മുടെ യുദ്ധം മറ്റുള്ളവരോടുള്ള യുദ്ധമല്ലെന്നും അത് അക്രമത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ആയുധങ്ങളല്ല, മറിച്ച് സ്നേഹത്തിന്റെ ആയുധം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും ചൂണ്ടിക്കാണിച്ചു.
0: പാപ്പായുടെ പ്രഭാഷണത്തിനും സായാഹ്ന പ്രാർത്ഥനയ്ക്കും ശേഷം പരിശുദ്ധപിതാവ് ഏവർക്കും ആശീർവാദം നൽകി. വൈകിട്ട് 10:30 പാപ്പ അപ്പസ്തോലിക നുൺഷേച്ചറിലേക്ക് പോവുകയും വിശ്രമിക്കുകയും ചെയ്തു. ഫ്രാൻസിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ 2-ആം ദിനമായ സെപ്റ്റംബർ 26 ശനിയാഴ്ച രാവിലെ ഈ യാത്രയുടെ സാമ്പത്തിക ഉപകാരികളായ ചില ആളുകളെ രാവിലെ അപ്പസ്തോലിക നുൺഷേച്ചറിൽ വെച്ച് അഭിവാദ്യം ചെയ്ത പാപ്പ അവിടെ നിന്ന് 9 കിലോമീറ്ററുകൾ അകലെയുള്ള ബക്കിത്ത ഭവനത്തിലേക്ക് 8:30 കാറിൽ യാത്രയായി. കുടിയേറ്റക്കാരെ നീതിയുടെയും സാംസ്കാരികതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും ഭാഗമായി സ്വീകരിക്കാനും സംരക്ഷിക്കാനും സമൂഹത്തിൽ ഇഴചേർക്കാനും 2017 ഫെബ്രുവരി 21 ഫ്രാൻസിസ് പാപ്പ നടത്തിയ ആഹ്വാനം ഉൾക്കൊണ്ട് 2018 പാരീസ് അതിരൂപത ആരംഭിച്ച പദ്ധതിയാണ് ബക്കിത്ത ഭവനം. 2021 സെപ്റ്റംബർ 25 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഭവനം വിശുദ്ധ ജുസപ്പീന ബക്കിത്തയുടെ പേരിലുള്ളതാണ്. ഏതാണ്ട് 1400 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഇവിടെ കുടിയേറ്റക്കാരായ ആളുകൾക്ക് സംരക്ഷണവും താമസവും പരിശീലനവും നൽകിവരുന്നു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന പ്രവർത്തകരും ഇവിടെയുണ്ട്. രാവിലെ 9 മണിയോടെ ബക്കിത്ത ഭവനത്തിലെത്തിയ പാപ്പായെ പാരീസ് അതിരൂപതാധ്യക്ഷനും ഈ കേന്ദ്രത്തിന്റെ ഡയറക്ടറും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ഡയറക്ടറുടെ സ്വാഗത പ്രസംഗത്തിന് ശേഷം 3 കുടിയേറ്റക്കാരുടെ സാക്ഷ്യവുമുണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധപിതാവ് ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു.
1: പരസ്പരം കണ്ടുമുട്ടുവാനും അന്തസ്സോടും സമാധാനത്തോടും ഒരുമിച്ച് ജീവിക്കുവാനും കഴിയുമെന്ന് പാരീസ് നഗരത്തിനു മുഴുവൻ സാക്ഷ്യം നൽകുന്ന മെയ്സൺ ബക്കിത്ത സാമൂഹിക പരിരക്ഷണ സംയോജന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തുന്നതിലും അംഗങ്ങളെ കണ്ടുമുട്ടുന്നതിലും തനിക്കുള്ള അതിയായ സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. പാരീസ് സതിരൂപത, സ്കലാബ്രീനിയൻ സഹോദരിമാർ എന്നിവരാണ് ഈ കേന്ദ്രത്തെ ഗൃഹതുല്യവും ജീവസുറ്റതുമാക്കിയതെന്ന് അടിവരയിട്ട പാപ്പ ഇവിടെ മറ്റുള്ളവരെ ശ്രവിക്കുവാനും രൂപീകരണം നൽകുവാനും സൗഹൃദം ഊഷ്മളമാക്കുവാനും സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഏവർക്കും നന്ദിയർപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ ബക്കിത്തയുടെ നാമത്തിലുള്ള ഈ സ്ഥാപനം സ്നേഹത്തിന്റെ ഒരു നാഗരികത കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകളുടെ അടിസ്ഥാനപരമായ പങ്ക് തിരിച്ചറിയുവാൻ ഏവരെയും പ്രചോദിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. സമൂഹങ്ങളെ കീറിമുറിക്കുകയും നഗരങ്ങളെ ഏകാന്തതയിൽ രോഗികളാക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിന് ബദലാണ് ഈ കേന്ദ്രമെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. സഭയുടെയും മാനവികതയുടെയും ചരിത്രമെഴുതുന്നത് ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ വിജയിച്ചെന്ന പ്രതീതി നൽകുന്നവരല്ല എന്നും മറിച്ച് അപരന് ഇടമുണ്ടാക്കുന്നവരും സമാധാന പ്രക്രിയകൾക്ക് തുടക്കമിടുന്നവരും വിശ്വാസം വളർത്തിയെടുക്കുന്നവരും ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമൊക്കെയാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇവ നിലവിലുള്ള പ്രവണതകൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങളും പ്രതിബദ്ധതകളുമാണെന്നും അതിനാൽ അവയുടെ പൊതുപ്രാധാന്യവും ഭാവിയിലേക്കുള്ള വാഗ്ദാനവും ഏവരും വ്യക്തതയോടെ തിരിച്ചറിയണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സമൂഹത്തിൽ അദൃശ്യരാക്കപ്പെട്ടവരെ കണ്ടെത്തുവാനും ഇന്നത്തെ സമ്പദ്വ്യവസ്ഥയും സംസ്കാരവും അടിമകളാക്കുന്നവരെ മോചിപ്പിക്കുവാനും നമ്മുടെ വാതിലിൽ മുട്ടിവരുന്ന ഓരോ സഹോദരന്റെയും സഹോദരിയുടെയും മാനുഷിക അന്തസ്സിനെ ബഹുമാനിക്കുവാൻ വിശുദ്ധ ബക്കിത്ത ഏവരെയും ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദരിദ്രർ ഒരു സാമൂഹിക വിഭാഗമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ശരീരമാണെന്നും കാരണം യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ വിശപ്പും ദാഹവും അനുഭവിക്കുകയും ബലഹീനതയും തടവറയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യം നാം മനസ്സിലാക്കണമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു.
0: പ്രഭാഷണത്തിനുശേഷം സമ്മാനങ്ങൾ കൈമാറുകയും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കു ശേഷം പാപ്പ ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു. ബക്കിത്ത ഭവനത്തിലെ സമ്മേളനത്തിനു ശേഷം പാരീസ് അതിരൂപത സിനിഡംഗങ്ങളും മതബോധനം നേടുന്ന മുതിർന്നവരും നവ ക്രൈസ്തവാർത്ഥികളും ഉൾപ്പെടെയുള്ള സമ്മേളനത്തിൽ സംബന്ധിക്കാനായി പരിശുദ്ധ പിതാവ് ഏതാണ്ട് 12.5 കിലോമീറ്ററുകൾ അകലെ പാരീസ് നഗരത്തിൽ തന്നെയുള്ള പ്രശസ്തമായ കത്തോലിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കാറിൽ യാത്രയായി. പരിശുദ്ധ സിംഹാസനത്തിനു കീഴിലുള്ള ഈ സ്ഥാപനം മതം, സംസ്കാരം, സമൂഹം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ പഠനം നടത്തുന്ന വിവിധ വിഭാഗങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. 1875 സ്ഥാപിക്കപ്പെട്ട ഇവിടെ വർഷം തോറും 11,000 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സാധ്യമാകുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയ പാപ്പായെ പാരീസ് അതിരൂപതാധ്യക്ഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ എമ്മാനുവേൽ പെറ്റി ഉൾപ്പെടെയുള്ളവരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അവിടെയുള്ള ദേവാലയത്തിൽ പ്രവേശിച്ച ഏവരും അല്പസമയത്തിനുശേഷം ജോർജ് ബെർണാനോയുടെ പേരിലുള്ള ഓഡിറ്റോറിയത്തിലെത്തി. തുടർന്നു നടന്ന സ്വാഗതഗാനത്തിനുശേഷം പാരീസ് മിത്രാപോലീത്ത പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്ത് സംസാരിച്ചു. പ്രാദേശിക സഭാ അസംബ്ലിയുടെ പഠന പ്രവർത്തന പുസ്തകം പാപ്പായ്ക്ക് നൽകപ്പെട്ടു. തുടർന്ന് മതപഠനം നടത്തുന്ന ഒരാളും ഒരു ക്രൈസ്തവാർത്ഥിയും ഒരു മതാധ്യാപകയും സംസാരിച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
1: ഫ്രാൻസിലെ സഭയിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന അത്ഭുതകരമായ പ്രവൃത്തികൾക്ക് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ടാണ് പാപ്പ പ്രവിശ്യ സിനഡൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശം ആരംഭിച്ചത്. സഭയിൽ പുതിയതായി ജ്ഞാനസ്നാനം സ്വീകരിച്ചവരും തദവസരത്തിൽ സന്നിഹിതരായിരുന്നു. നിരവധി ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരികെ വരുന്നതും ധാരാളം മുതിർന്നവർ ജ്ഞാനസ്നാനം ഉൾപ്പെടെയുള്ള കൂദാശകൾ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നതും വലിയ പ്രത്യാശ നൽകുന്ന കാര്യമാണെന്നും മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കും സ്ഥിതിവിവര കണക്കുകൾക്കും അപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ സജീവമായ അടയാളമാണ് ഈ പുതിയ തരംഗമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. അത്യധികം ലൗകികവൽക്കരിക്കപ്പെട്ടതും മതേതര ചിന്താഗതികൾ ശക്തവുമായ ഫ്രഞ്ച് സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്രയധികം ആളുകൾ സുവിശേഷം സ്വീകരിക്കുന്നത് ഒരു വൈപരീത്യമായി തോന്നാമെങ്കിലും ഇതിനെ നാം വലിയ ഉത്തരവാദിത്തത്തോടെ കാണേണ്ടതുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പ മുന്നറിയിപ്പ് നൽകിയ വന്ധ്യമായ അശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ പരാജയ ഭീതി വെടിഞ്ഞ് പ്രത്യാശയോടെ മുന്നേറുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. അടുപ്പം, അനുകമ്പ, ആർദ്രത എന്നിവയാൽ സവിശേഷമായ ദൈവത്തിന്റെ പ്രവർത്തന രീതി വീണ്ടും കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ സഹോദരി സഹോദരന്മാരിലേക്ക് എത്തിച്ചേരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതിനാൽ ദൈവകൃപയുടെ മുൻപിൽ പരാജയപ്പെടുവാൻ മനസ്സ് കാണിക്കാതെ സഭ അതിന്റെ ആത്മീയ ദൗത്യത്തിൽ കൂടുതൽ സജീവമാകണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഹൃദയങ്ങളുടെ ഇരുട്ടിൽ പരിശുദ്ധാത്മാവ് തെളിയിച്ച ചെറിയ വിശ്വാസ ദീപത്തെയും ജീവിതത്തിന്റെ മുള്ളുകൾക്കിടയിൽ വളരുവാൻ ശ്രമിക്കുന്ന ചെറിയ വിത്തിനെയും ഇടയ പരിപാലനത്തിലൂടെയും സഹോദര സ്നേഹത്തിലൂടെയും നാം കരുതൽ നൽകി സംരക്ഷിക്കണമെന്നും എന്നാൽ ഇത്തരം സൽഫലങ്ങളിൽ മാത്രം സംതൃപ്തിയടഞ്ഞ് അലസരാകുകയോ യാഥാർത്ഥ്യബോധമില്ലാത്ത ആളുകളാകുകയോ ചെയ്യരുതെന്നും പകരം പ്രായോഗികമായ അജപാലന പദ്ധതികൾ രൂപീകരിക്കുവാൻ എളിമയോടുകൂടി പരിശുദ്ധാത്മാവിന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ സഭ തയ്യാറാകണമെന്നും പാപ്പ സന്ദേശത്തിൽ ഊന്നിപ്പറഞ്ഞു. ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെ സമൂഹത്തിലേക്ക് പൂർണമായി സംയോജിപ്പിക്കുന്നതിന് അവർക്ക് ബൈബിൾ, ദൈവശാസ്ത്രം, ധാർമ്മികത എന്നിവയിൽ സമഗ്രമായ പരിശീലനം നൽകണമെന്ന് പറഞ്ഞ പാപ്പ, ആരാധനക്രമം എന്നത് കേവലം അറിവുകൾ പ്രയോഗിക്കുവാനുള്ള ഇടമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ രക്ഷാകര രഹസ്യങ്ങളെ അനുഭവിച്ചറിയുന്ന ഇടമാണെന്നതും ചൂണ്ടിക്കാണിച്ചു. ഇന്നും ജ്ഞാനസ്നാനാർത്ഥികളിൽ കാണുന്നത് പരിശുദ്ധാത്മാവിന്റെ സൽഫലങ്ങളും ഫ്രാൻസിലെ സഭയുടെ ഭാവി വാഗ്ദാനങ്ങളുമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു.
0: പ്രഭാഷണത്തിനു ശേഷം നടന്ന സമാധാന പ്രാർത്ഥനയെ തുടർന്ന് ഏവർക്കും ലിയോ 14 പാപ്പ ആശീർവാദം നൽകി. ഉച്ചയ്ക്ക് 11:00 തിരികെ അപ്പസ്തോലിക നൂൺഷേച്ചറിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്കു നടത്തുന്ന അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച ഉച്ച മുതൽ സെപ്റ്റംബർ 26 ശനിയാഴ്ച ഉച്ചവരെ നടന്ന ചടങ്ങുകളുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ ഫ്രാൻസിലേക്ക് നടത്തുന്ന ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്ന പ്രമേയത്തോടുകൂടിയ അപ്പസ്തോലികയാത്രയുടെ തുടർവിവരണമാണ് ഈ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ അഞ്ചാമത് അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി കത്തോലിക്കാ സഭയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട ഫ്രാൻസിലേക്ക് സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച രാവിലെ യാത്രയായ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിലുള്ള ഓർലി വിമാനത്താവളത്തിൽ പ്രാദേശിക സമയം 10 മണിയോടെ ഇന്ത്യയിൽ ഉച്ചകഴിഞ്ഞ് 1:30 എത്തിച്ചേർന്നു. തുടർന്നു നടന്ന ഔദ്യോഗിക സ്വീകരണത്തിനുശേഷം പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലിസയോ കൊട്ടാരത്തിലേക്ക് യാത്രയായ പാപ്പ അവിടെയുള്ള ഒരു ശാലയിൽ വച്ച് രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ നേതൃത്വങ്ങളും നയതന്ത്ര പ്രതിനിധികളുമൊത്തുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ച് സംസാരിച്ചു. ഉച്ചകഴിഞ്ഞ് 2:30 യുനെസ്കോ കേന്ദ്രത്തിലേക്ക് യാത്രയായ പാപ്പ അവിടെ നടന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇതുവരെയുള്ള വിവരങ്ങളായിരുന്നു വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റും വത്തിക്കാൻ റേഡിയോയും ഇതുവരെ പങ്കുവച്ചത്. ഫ്രാൻസിലേക്കുള്ള അപ്പസ്തോലികയാത്രയിലെ സുപ്രധാന ചടങ്ങുകളിലൊന്ന് പാരീസിൽ തന്നെയുള്ള നോത്രദാം കത്തീഡ്രലിൽ വെച്ച് മെത്രാന്മാരും വൈദികരും സമർപ്പിതരുമുൾപ്പെടെയുള്ള വിശ്വാസി സമൂഹത്തിനൊപ്പമുള്ള സായാഹ്ന പ്രാർത്ഥനയായിരുന്നു. ഇതിനായി യുനെസ്കോ കേന്ദ്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം 6:30 5 കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് പരിശുദ്ധ പിതാവ് നോത്രദാം കത്തീഡ്രലിലെത്തി. ഗോഥിക് മാതൃകയിലുള്ള ലോകപ്രശസ്തമായ ഈ ദേവാലയം നഗരത്തിന്റെ കിഴക്കൻ ഭാഗത്താണ് നിലനിൽക്കുന്നത്. 1163 ലൂയിജി 7 രാജാവിന്റെ കാലത്താണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സഭയും രാഷ്ട്രവും തമ്മിൽ 1905 കരാർ പ്രകാരം ഫ്രാൻസ് രാജ്യമുണ്ടാക്കിയ കത്തീഡ്രലുകളെല്ലാം രാഷ്ട്രത്തിന്റെ സ്വത്തായാണ് കണക്കാക്കപ്പെടുന്നത്. 1805 ഫെബ്രുവരി 27 മുതൽ മൈനർ ബസലിക്കയായിരുന്ന ഈ ദേവാലയത്തെ 1991 മുതൽ യുനെസ്കോ മാനവികതയുടെ പൈതൃകമായി കണക്കാക്കുന്നു. 2019 ഏപ്രിൽ 15 അഗ്നിബാധയെ തുടർന്ന് വൻ നാശനഷ്ടം നേരിട്ട ഈ ദേവാലയം ഏതാണ്ട് 700 മില്യൺ യൂറോ ചിലവിൽ 2024 ഡിസംബർ 7 പുനരുദ്ധരിച്ചത്. വൈകുന്നേരം 5 മണിയോടെ ദേവാലയത്തിലെത്തിയ പാപ്പായെ പാരീസ് അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ലൊറാൻ ഉൾറിഹ്, ആർച്ച് പ്രീസ്റ്റും റെക്ടറുമായ മോൺസിഞ്ഞോർ ഒലിവിയർ റിബദ്യു ദ്യുമ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ആളുകൾക്കിടയിലൂടെ നടന്ന് ദേവാലയത്തിന് മുന്നിലെത്തിയ പാപ്പ അവിടെയുള്ള ദിവ്യകാരുണ്യ കപ്പേളയ്ക്ക് മുന്നിൽ അല്പസമയം പ്രാർത്ഥനാ നിമഗ്നനായി നിന്നു. തുടർന്ന് ക്രിസ്തുവിന്റെ ശിരസിൽ ധരിപ്പിക്കപ്പെട്ട മുൾക്കിരീടം സൂക്ഷിച്ചിരിക്കുന്ന കപ്പേളയിലെത്തി തിരുശേഷിപ്പ് വണങ്ങുകയും പ്രധാന അൾത്താരയിലേക്ക് എത്തുകയും ചെയ്തു. പരിശുദ്ധ പിതാവിന് തിരി നൽകിയ ശേഷം ആർച്ച് ബിഷപ്പ് പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. തുടർന്നു നടന്ന ഗാനാലാപനത്തിനും തിരുവചന വായനയ്ക്കും ശേഷം പാപ്പ തന്റെ സന്ദേശം നൽകി.
3: നൂറ്റാണ്ടുകളായി പാരീസിലെ ജനങ്ങളെ സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തുവാൻ ക്ഷണിച്ച നോത്രദാം കത്തീഡ്രലിലാണ് സായാഹ്ന പ്രാർത്ഥനയ്ക്കായി ഏവരും ഒരുമിച്ചു കൂടിയിരിക്കുന്നത് എന്നത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലിയോ 14 പാപ്പ തന്റെ ഫ്രാൻസ് അപ്പസ്തോലിക സന്ദർശനവേളയിൽ മെത്രാന്മാർ, വൈദികർ, ഡീക്കന്മാർ, സന്യാസിനി സന്യാസികൾ, സമർപ്പിതർ എന്നിവർക്കൊപ്പം നടത്തിയ പ്രാർത്ഥന വേളയിലെ സന്ദേശം ആരംഭിച്ചത്. അസ്വസ്ഥമായ ഹൃദയങ്ങളോട് സംസാരിക്കുകയും സമാധാനത്തിലേക്ക് വിളിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സൗന്ദര്യവുമായി മുഖാഭിമുഖം ദർശിക്കുവാനുള്ള അവസരമാണ് ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏവർക്കും ലഭിക്കുന്നതെന്നും തനിക്കും അതിലേറെ സന്തോഷമുണ്ടെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. ഈ കത്തീഡ്രലിന്റെ പുനർനിർമ്മിതിക്ക് വിവിധ തരത്തിൽ സഹായങ്ങൾ നൽകിയവർക്കും പ്രത്യേകമായി പാരീസ് അതിരൂപത ആർച്ച് ബിഷപ്പ് ലോറൻ ഉൾറിച്ചിനും രൂപത കുടുംബത്തിനും പാപ്പ നന്ദിയർപ്പിച്ചു. സഭാബന്ധത്തിന്റെ അതിരുകൾക്കപ്പുറം വരവേൽപ്പിന്റെയും പങ്കാളിത്തത്തിന്റെയും ചക്രവാളങ്ങൾ വിപുലീകരിച്ച കണ്ടുമുട്ടലുകളുടെ സമയമായിരുന്നു കത്തീഡ്രലിന്റെ പുനർനിർമ്മാണ വേളകൾ എന്നതും പാപ്പ സൂചിപ്പിച്ചു. യേശുവിന്റെ ക്രൂശിത രൂപം ഭൂമിയുടെയും സ്വർഗത്തിന്റെയും കൂടിക്കാഴ്ചയെ ഉണർത്തുന്നുവെന്നും മനുഷ്യന്റെ സന്തോഷങ്ങളും കഷ്ടപ്പാടുകളും നെയ്തെടുത്ത ചരിത്രത്തിലെ സംഭവങ്ങൾ അത് പ്രതിഫലിപ്പിക്കുന്നുവെന്നും പാപ്പ തുടർന്ന് പറഞ്ഞു. ഫ്രാൻസിലെ മറ്റു നഗരങ്ങളിലും പ്രദേശങ്ങളിലും അത് ഏറ്റവും വിദൂരവും ഗ്രാമീണവുമായ പ്രദേശങ്ങളിൽ പോലും ലളിതവും സ്വാഗതാർഹവുമായ ഒരു മിഷണറി സാന്നിധ്യത്തിലൂടെ എല്ലാവരെയും രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുമെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. ദൈവം തന്റെ പുത്രനെ അയച്ചു എന്നതാണ് സഭയുടെ സ്വത്വം എന്നും അതിനാൽ ജീവനുള്ള ഒരു സഭയുടെ ശക്തി ഏവരെയും സ്വാഗതം ചെയ്യുന്നതിലാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. കത്തീഡ്രലും മറ്റെല്ലാ ദേവാലയങ്ങളും പ്രാർത്ഥനയ്ക്കും ദൈവാരാധനയ്ക്കും വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന കാര്യം മറക്കരുതെന്നും പാപ്പ പറഞ്ഞു. ദേവാലയത്തിനുള്ളിൽ ബലിപീഠത്തിൽ ആഘോഷിക്കപ്പെടുന്ന വിശുദ്ധ രഹസ്യത്തിലാണ് സഭയുടെ ജീവൻ നിലനിൽക്കുന്നതെന്നും ആരാധനക്രമം ഇല്ലാതായാൽ അതിന് ആത്മാവ് നഷ്ടപ്പെട്ടു പോകുമെന്നതും പാപ്പ അടിവരിയിട്ടു പറഞ്ഞു. അതിനാൽ വിശുദ്ധ കുർബാന അത്യധികം ഭക്തിയോടും ആദരവോടും കൂടി അർപ്പിക്കണമെന്ന് സമർപ്പിതരോട് പാപ്പ പറഞ്ഞു. നൂറ്റാണ്ടുകളായി ആരാധനക്രമത്തിന്റെ അഗാധമായ അർത്ഥവും സൗന്ദര്യവും നമുക്ക് കൈമാറിയ സഭാപിതാക്കന്മാരുടെയും വിശുദ്ധരുടെയും മാതൃക പിന്തുടർന്നുകൊണ്ട് ആഘോഷിക്കപ്പെടുന്ന രഹസ്യത്തിന്റെ മുൻപിൽ എല്ലായ്പ്പോഴും വലിയ വിനയത്തിന്റെ ഒരു ഉദാഹരണം നൽകണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു.
2: പ്രഭാഷണത്തിനു ശേഷം തുടർന്ന പ്രാർത്ഥനകളുടെ അവസാനം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് കത്തീഡ്രലിന് പുറത്തേക്കെത്തിയ പാപ്പ അവിടെയുണ്ടായിരുന്ന ആളുകളെ അഭിവാദ്യം ചെയ്തു. വൈകുന്നേരം 6:30 പരിശുദ്ധ പിതാവ് തിരികെ അപ്പസ്തോലിക നുൺഷ്യേച്ചറിലേക്ക് കാറിൽ യാത്രയായി. ഫ്രാൻസിലേക്കുള്ള ലിയോ 14 പാപ്പയുടെ അപ്പസ്തോലിക യാത്രയിലെ പ്രഥമ ദിനത്തിലെ അവസാന ചടങ്ങ് പാരീസിന് പുറത്ത് സെന്റനിയിലുള്ള ഫ്രാൻസ് സ്റ്റേഡിയത്തിൽ യുവജനങ്ങൾക്കൊപ്പമുള്ള പ്രാർത്ഥനാ സായാഹ്നമായിരുന്നു. അപ്പസ്തോലിക നുൺഷ്യേച്ചറിൽ നിന്ന് വൈകുന്നേരം 8:30 ഏകദേശം 14 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ സ്റ്റേഡിയത്തിലേക്ക് കാറിൽ യാത്രയായ പാപ്പ 8:30 അവിടെയെത്തി. പാരീസ് നഗരമധ്യത്തിൽ നിന്ന് 10 കിലോമീറ്ററുകൾ അകലെയുള്ള ഫ്രാൻസ് സ്റ്റേഡിയം 80,000 കാണികളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒന്നാണ്. ഫ്രാൻസിലെ ഏറ്റവും വലുതും യൂറോപ്പിലെ വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നുമാണ് 1998 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന് മുന്നിലെത്തിയ പാപ്പായെ സെന്റനി രൂപതാധ്യക്ഷൻ ബിഷപ്പ് എത്തിയൽ ഗില്ലെ, നഗരത്തിന്റെ മേയർ ബാലി ബഗായ്ക്കോ തുടങ്ങി വിവിധ നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു. തുടർന്നു നടന്ന സമ്മേളനത്തിൽ രൂപതാധ്യക്ഷൻ പരിശുദ്ധ പിതാവിനെ സ്വാഗതം ചെയ്തു സംസാരിച്ചു. യുവജനങ്ങളുടെ പ്രതിനിധിയായി ഒരു യുവാവും പരിശുദ്ധ പിതാവിനെ അഭിസംബോധന ചെയ്തു. തുടർന്നു നടന്ന ചെറിയ ഒരു കലാപരിപാടിക്കു ശേഷം യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് പരിശുദ്ധ പിതാവ് മറുപടി നൽകി. പിന്നീടു നടന്ന പ്രാർത്ഥനയുടെയും സകലവിശുദ്ധരുടെയും ലുത്തിനിയയുടെയും ശേഷം ഏവരും കർത്താവിന്റെ തിരുക്കച്ചയുടെയും വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾക്കും മുന്നിൽ മൗനമായി പ്രാർത്ഥിച്ചു. തുടർന്ന് നടന്ന വിശുദ്ധ ഗ്രന്ഥവായനയെ തുടർന്ന് പാപ്പ യുവജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തി.
3: ഇരുട്ടിന്റെ യാമങ്ങളെ കൂടുതൽ പ്രകാശമാനമാക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഏവരും കടന്നുപോകുന്നതെന്ന മുഖപുരിയോടെയാണ് പാപ്പ ജാഗരണ പ്രാർത്ഥനാവേളയിൽ ധ്യാനചിന്തകൾ ആരംഭിച്ചത്. പരിശുദ്ധാത്മാവ് ഭാവിയിലേക്കുള്ള ശോഭനമായ പ്രതീക്ഷകൾ എപ്പോഴും തുറക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ പൗലോസ് ലിഹായെപ്പോലെ യുവജനങ്ങൾ അവരുടെ വർത്തമാനകാലത്തെ മനസ്സിലാക്കുകയും ദൈവിക പ്രചോദനം സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തു. ദൈവം ചരിത്രത്തിന്റെ കർത്താവാണെന്നും അതിനാൽ ഏതു പ്രതിസന്ധികൾക്കും നടുവിലും അവൻ രക്ഷയിലേക്കുള്ള വഴിയെ നമ്മെ നയിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ക്രിസ്തുവിൽ എല്ലാ തിന്മകളും അവസാനിക്കുന്നുവെന്നും അങ്ങനെ നവവും നിത്യവുമായ ഒരു ജീവിതത്തിന്റെ ആരംഭമായി മാറുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ പദ്ധതികൾക്ക് ജ്ഞാനവും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആഗ്രഹങ്ങൾക്ക് സൗന്ദര്യവും നൽകുന്നുവെന്നും അത് നിരന്തരമായ ഒരു നവീകരണത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. തുടർന്ന് ഒഴിവാക്കുക, പരിശ്രമിക്കുക, പോരാടുക എന്നീ മൂന്ന് ക്രിയകൾ അടിവരയിട്ടുകൊണ്ട് പാപ്പ ചിന്തകൾ പങ്കുവച്ചു. അഹങ്കാരം, അക്രമം, അത്യാഗ്രഹം എന്നിവയെല്ലാം ഒഴിവാക്കണമെന്നാണ് പൗലോസ് ലീഹ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നതെന്നും ഈ തിന്മകളുടെ ഫലമാണ് സ്വാർത്ഥതയെന്നും പാപ്പ എടുത്തു പറഞ്ഞു. ദൈവത്തിന്റെ അടുപ്പവും മനുഷ്യ സാഹോദര്യവും ആസ്വദിക്കുവാൻ നമ്മെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അത്തരം ശൈലികൾ പിന്തുടരേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ നീതി, ദൈവഭക്തി, വിശ്വാസം, സ്നേഹം, സ്ഥിരത, സൗമ്യത എന്നിവയിൽ വളരുവാൻ നമുക്ക് സാധിക്കുമെന്നും പാപ്പ അടിവരിയിട്ടു പറഞ്ഞു. തിന്മയിൽ നിന്നും ഒഴിഞ്ഞുമാറുകയും നന്മയ്ക്കായി പരിശ്രമിക്കുകയും ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ ദൈവവചനത്തെ പ്രതീകപ്പെടുത്തുന്ന കയ്യിൽ വാളുമായി ചിത്രീകരിക്കപ്പെടുന്ന വിശുദ്ധ പൗലോസിനെപ്പോലെ യുദ്ധം ചെയ്യുവാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. ധൈര്യത്തോടെ പോരാടുവാൻ അറിയാവുന്ന വിശുദ്ധ ജോവാൻ ഓഫ് ആർക്കിന്റെ നാടായ ഫ്രാൻസിൽ ഈ ക്രിയ ശക്തമായി പ്രതിധ്വനിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ നമ്മെ സഹോദരി സഹോദരന്മാരാക്കുന്ന ദൈവപുത്രനായ യേശുവിന്റെ ശിഷ്യന്മാരെന്ന നിലയിൽ സുവിശേഷമനുസരിച്ച് ജീവിക്കുവാനുള്ള പ്രതിബദ്ധതയിലൂടെ നാം പോരാടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന യുദ്ധം വിശ്വാസത്തിന്റേതാണെന്ന് പാപ്പ യുവജനങ്ങൾക്ക് എടുത്തുകാട്ടി. നമ്മുടെ യുദ്ധം മറ്റുള്ളവരോടുള്ള യുദ്ധമല്ലെന്നും അത് അക്രമത്തിന്റെയും അടിച്ചമർത്തലിന്റെയും ആയുധങ്ങളല്ല, മറിച്ച് സ്നേഹത്തിന്റെ ആയുധം മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും ചൂണ്ടിക്കാണിച്ചു.
2: പാപ്പായുടെ പ്രഭാഷണത്തിനും സായാഹ്ന പ്രാർത്ഥനയ്ക്കും ശേഷം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകി. വൈകിട്ട് 10:30 പാപ്പ അപ്പസ്തോലിക നുൺഷേച്ചറിലേക്ക് പോവുകയും വിശ്രമിക്കുകയും ചെയ്തു. ഫ്രാൻസിലേക്കുള്ള അപ്പസ്തോലിക യാത്രയുടെ 2-ആം ദിനമായ സെപ്റ്റംബർ 26 ശനിയാഴ്ച രാവിലെ ഈ യാത്രയുടെ സാമ്പത്തിക ഉപകാരികളായ ചില ആളുകളെ രാവിലെ അപ്പസ്തോലിക നുൺഷേച്ചറിൽ വെച്ച് അഭിവാദ്യം ചെയ്ത പാപ്പ അവിടെ നിന്ന് 9 കിലോമീറ്ററുകൾ അകലെയുള്ള ബക്കിത്ത ഭവനത്തിലേക്ക് 8:30 കാറിൽ യാത്രയായി. കുടിയേറ്റക്കാരെ നീതിയുടെയും സാംസ്കാരികതയുടെയും ഐക്യദാർഢ്യത്തിന്റെയും ഭാഗമായി സ്വീകരിക്കാനും സംരക്ഷിക്കാനും സമൂഹത്തിൽ ഇഴചേർക്കാനും 2017 ഫെബ്രുവരി 21 ഫ്രാൻസിസ് പാപ്പ നടത്തിയ ആഹ്വാനം ഉൾക്കൊണ്ട് 2018 പാരീസ് അതിരൂപത ആരംഭിച്ച പദ്ധതിയാണ് ബക്കിത്ത ഭവനം. 2021 സെപ്റ്റംബർ 25 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ ഭവനം വിശുദ്ധ ജുസപ്പീന ബക്കിത്തയുടെ പേരിലുള്ളതാണ്. ഏതാണ്ട് 1400 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഇവിടെ കുടിയേറ്റക്കാരായ ആളുകൾക്ക് സംരക്ഷണവും താമസവും പരിശീലനവും നൽകിവരുന്നു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവന പ്രവർത്തകരും ഇവിടെയുണ്ട്. രാവിലെ 9 മണിയോടെ ബക്കിത്ത ഭവനത്തിലെത്തിയ പാപ്പായെ പാരീസ് അതിരൂപതാധ്യക്ഷനും ഈ കേന്ദ്രത്തിന്റെ ഡയറക്ടറും ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ഡയറക്ടറുടെ സ്വാഗത പ്രസംഗത്തിന് ശേഷം 3 കുടിയേറ്റക്കാരുടെ സാക്ഷ്യവുമുണ്ടായിരുന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു.
3: പരസ്പരം കണ്ടുമുട്ടുവാനും അന്തസ്സോടും സമാധാനത്തോടും ഒരുമിച്ച് ജീവിക്കുവാനും കഴിയുമെന്ന് പാരീസ് നഗരത്തിനു മുഴുവൻ സാക്ഷ്യം നൽകുന്ന മെയ്സൺ ബക്കിത്ത സാമൂഹിക പരിരക്ഷണ സംയോജന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തുന്നതിലും അംഗങ്ങളെ കണ്ടുമുട്ടുന്നതിലും തനിക്കുള്ള അതിയായ സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. പാരീസ് അതിരൂപത, സ്കലാബ്രീനിയൻ സഹോദരിമാർ എന്നിവരാണ് ഈ കേന്ദ്രത്തെ ഗൃഹതുല്യവും ജീവസുറ്റതുമാക്കിയതെന്ന് അടിവരയിട്ട പാപ്പ ഇവിടെ മറ്റുള്ളവരെ ശ്രവിക്കുവാനും രൂപീകരണം നൽകുവാനും സൗഹൃദം ഊഷ്മളമാക്കുവാനും സേവന സന്നദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഏവർക്കും നന്ദിയർപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ ബക്കിത്തയുടെ നാമത്തിലുള്ള ഈ സ്ഥാപനം സ്നേഹത്തിന്റെ ഒരു നാഗരികത കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീകളുടെ അടിസ്ഥാനപരമായ പങ്ക് തിരിച്ചറിയുവാൻ ഏവരെയും പ്രചോദിപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. സമൂഹങ്ങളെ കീറിമുറിക്കുകയും നഗരങ്ങളെ ഏകാന്തതയിൽ രോഗികളാക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിന് ബദലാണ് ഈ കേന്ദ്രമെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. സഭയുടെയും മാനവികതയുടെയും ചരിത്രമെഴുതുന്നത് ആധിപത്യം സ്ഥാപിക്കുന്നതിലൂടെ വിജയിച്ചെന്ന പ്രതീതി നൽകുന്നവരല്ല എന്നും, മറിച്ച് അവരന് ഇടമുണ്ടാക്കുന്നവരും സമാധാന പ്രക്രിയകൾക്ക് തുടക്കമിടുന്നവരും വിശ്വാസം വളർത്തിയെടുക്കുന്നവരും ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമൊക്കെയാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇവ നിലവിലുള്ള പ്രവണതകൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങളും പ്രതിബദ്ധതകളുമാണെന്നും, അതിനാൽ അവയുടെ പൊതുപ്രാധാന്യവും ഭാവിയിലേക്കുള്ള വാഗ്ദാനവും ഏവരും വ്യക്തതയോടെ തിരിച്ചറിയണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സമൂഹത്തിൽ അദൃശ്യരാക്കപ്പെട്ടവരെ കണ്ടെത്തുവാനും ഇന്നത്തെ സമ്പദ്വ്യവസ്ഥയും സംസ്കാരവും അടിമകളാക്കുന്നവരെ മോചിപ്പിക്കുവാനും നമ്മുടെ വാതിലിൽ മുട്ടിവരുന്ന ഓരോ സഹോദരന്റെയും സഹോദരിയുടെയും മാനുഷിക അന്തസ്സിനെ ബഹുമാനിക്കുവാൻ വിശുദ്ധ ബക്കിത്ത ഏവരെയും ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദരിദ്രർ ഒരു സാമൂഹിക വിഭാഗമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ശരീരമാണെന്നും, കാരണം യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ വിശപ്പും ദാഹവും അനുഭവിക്കുകയും ബലഹീനതയും തടവറയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള സത്യം നാം മനസ്സിലാക്കണമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു.
2: പ്രഭാഷണത്തിനുശേഷം സമ്മാനങ്ങൾ കൈമാറുകയും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കു ശേഷം പാപ്പ ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു. ബക്കീത ഭവനത്തിലെ സമ്മേളനത്തിനു ശേഷം പാരീസ് അതിരൂപത സിനഡ് അംഗങ്ങളും മതബോധനം നേടുന്ന മുതിർന്നവരും നവ ക്രൈസ്തവാർത്ഥികളും ഉൾപ്പെടെയുള്ള സമ്മേളനത്തിൽ സംബന്ധിക്കാനായി പരിശുദ്ധ പിതാവ് ഏതാണ്ട് 12.5 കിലോമീറ്ററുകൾ അകലെ പാരീസ് നഗരത്തിൽ തന്നെയുള്ള പ്രശസ്തമായ കത്തോലിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കാറിൽ യാത്രയായി. പരിശുദ്ധ സിംഹാസനത്തിൽ

0: സംസാരിച്ചു. പ്രാദേശിക സഭാ അസംബ്ലിയുടെ പഠന പ്രവർത്തന പുസ്തകം പാപ്പായ്ക്ക് നൽകപ്പെട്ടു. തുടർന്ന് മതപഠനം നടത്തുന്ന ഒരാളും ഒരു ക്രൈസ്തവാർത്ഥിയും ഒരു മതാധ്യാപകയും സംസാരിച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
1: ഫ്രാൻസിലെ സഭയിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന അത്ഭുതകരമായ പ്രവർത്തികൾക്ക് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടാണ് പാപ്പ പ്രവിശ്യ സിനഡൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശം ആരംഭിച്ചത്. സഭയിൽ പുതിയതായി ജ്ഞാനസ്നാനം സ്വീകരിച്ചവരും തദ്വസരത്തിൽ സന്നിഹിതരായിരുന്നു. നിരവധി ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരികെ വരുന്നതും ധാരാളം മുതിർന്നവർ ജ്ഞാനസ്നാനം ഉൾപ്പെടെയുള്ള കൂദാശകൾ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നതും വലിയ പ്രത്യാശ നൽകുന്ന കാര്യമാണെന്നും മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കും സ്ഥിതിവിവര കണക്കുകൾക്കും അപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവകൃപയുടെ സജീവമായ അടയാളമാണ് ഈ പുതിയ തരംഗമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. അത്യധികം ലൗകികവൽക്കരിക്കപ്പെട്ടതും മതേതര ചിന്താഗതികൾ ശക്തവുമായ ഫ്രഞ്ച് സമൂഹത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്രയധികം ആളുകൾ സുവിശേഷം സ്വീകരിക്കുന്നത് ഒരു വൈപരീത്യമായി തോന്നാമെങ്കിലും ഇതിനെ നാം വലിയ ഉത്തരവാദിത്തത്തോടെ കാണേണ്ടതുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിസ് പാപ്പ മുന്നറിയിപ്പ് നൽകിയ വന്ധ്യമായ അശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ പരാജയ ഭീതി വെടിഞ്ഞ് പ്രത്യാശയോടെ മുന്നേറുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു. അടുപ്പം, അനുകമ്പ, ആർദ്രത എന്നിവയാൽ സവിശേഷമായ ദൈവത്തിന്റെ പ്രവർത്തന രീതി വീണ്ടും കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ സഹോദരി സഹോദരന്മാരിലേക്ക് എത്തിച്ചേരുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അതിനാൽ ദൈവകൃപയുടെ മുൻപിൽ പരാജയപ്പെടുവാൻ മനസ്സ് കാണിക്കാതെ സഭ അതിന്റെ ആത്മീയ ദൗത്യത്തിൽ കൂടുതൽ സജീവമാകണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഹൃദയങ്ങളുടെ ഇരുട്ടിൽ പരിശുദ്ധാത്മാവ് തെളിയിച്ച ചെറിയ വിശ്വാസ ദീപത്തെയും ജീവിതത്തിന്റെ മുള്ളുകൾക്കിടയിൽ വളരുവാൻ ശ്രമിക്കുന്ന ചെറിയ വിത്തിനെയും ഇടയ പരിപാലനത്തിലൂടെയും സഹോദര സ്നേഹത്തിലൂടെയും നാം കരുതൽ നൽകി സംരക്ഷിക്കണമെന്നും എന്നാൽ ഇത്തരം സൽഫലങ്ങളിൽ മാത്രം സംതൃപ്തിയടഞ്ഞ് അലസരാകുകയോ യാഥാർത്ഥ്യബോധമില്ലാത്ത ആളുകളാകുകയോ ചെയ്യരുതെന്നും പകരം പ്രായോഗികമായ അജപാലന പദ്ധതികൾ രൂപീകരിക്കുവാൻ എളിമയോടുകൂടി പരിശുദ്ധാത്മാവിന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ സഭ തയ്യാറാകണമെന്നും പാപ്പ സന്ദേശത്തിൽ ഊന്നിപ്പറഞ്ഞു. ജ്ഞാനസ്നാനം സ്വീകരിച്ചവരെ സമൂഹത്തിലേക്ക് പൂർണമായി സംയോജിപ്പിക്കുന്നതിന് അവർക്ക് ബൈബിൾ, ദൈവശാസ്ത്രം, ധാർമ്മികത എന്നിവയിൽ സമഗ്രമായ പരിശീലനം നൽകണമെന്ന് പറഞ്ഞ പാപ്പ, ആരാധനക്രമം എന്നത് കേവലം അറിവുകൾ പ്രയോഗിക്കുവാനുള്ള ഇടമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ രക്ഷാഗ്ര രഹസ്യങ്ങളെ അനുഭവിച്ചറിയുന്ന ഇടമാണെന്നതും ചൂണ്ടിക്കാണിച്ചു. ഇന്നും ജ്ഞാനസ്നാനാർത്ഥികളിൽ കാണുന്നത് പരിശുദ്ധാത്മാവിന്റെ സൽഫലങ്ങളും ഫ്രാൻസിലെ സഭയുടെ ഭാവി വാഗ്ദാനങ്ങളുമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു.
0: പ്രഭാഷണത്തിനു ശേഷം നടന്ന സമാധാന പ്രാർത്ഥനയെ തുടർന്ന് ഏവർക്കും ലിയോ 14 പാപ്പ ആശീർവാദം നൽകി. ഉച്ചയ്ക്ക് 11:00 തിരികെ അപ്പസ്തോലിക നൂൺഷേച്ചറിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്കു നടത്തുന്ന അപ്പസ്തോലികയാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ 25 വെള്ളിയാഴ്ച ഉച്ച മുതൽ സെപ്റ്റംബർ 26 ശനിയാഴ്ച ഉച്ചവരെ നടന്ന ചടങ്ങുകളുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ഫ്രാൻസിലേക്ക് ലിയോ 14-ാമൻ പാപ്പ നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ മാസം 26-ാം തീയതി ശനിയാഴ്ച ഉച്ച മുതൽ സെപ്റ്റംബർ മാസം 27 ഞായറാഴ്ച ഉച്ചവരെ പാരീസിലും ലൂർദിലും നടത്തിയ സന്ദർശനങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും സംക്ഷിപ്ത വിവരണം കേൾക്കാം.

0: ലിയോ പതിനാലാമൻ പാപ്പയുടെ ഫ്രാൻസ് സന്ദർശനം വിശ്വാസികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തത്തോടെ മുൻപോട്ടു പോകുകയാണ്. പാരീസിലെ സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ സെപ്റ്റംബർ മാസം 26 തീയതി പാരീസ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് പ്രവിശ്യ സിനഡൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത ശേഷം ഉച്ചകഴിഞ്ഞ് പ്രാദേശിക സമയം 2 മണിയോടെ ഷാൾ ദെഗൂലെ എന്ന സ്ഥലം വരെ കാറിൽ യാത്ര ചെയ്യുകയും തുടർന്ന് അവിടെ നിന്നും പാപ്പാ മൊബൈലിൽ വിശ്വാസികളെയും മറ്റു ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും ആശീർവാദം നൽകിക്കൊണ്ടും വിശുദ്ധ ബലിയർപ്പിക്കുവാൻ സജ്ജീകരിച്ചിരുന്ന പ്ലേസ് ദ ല കൊൺകോ എന്ന ഇടം വരെയുള്ള 3 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. സഞ്ചരിക്കുന്ന പാതയുടെ ഇരുവശങ്ങളിലുമായി ലക്ഷക്കണക്കിന് ആളുകൾ, സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ ക്രിസ്തുവിന്റെ വികാരിയെ, പത്രോസിന്റെ പിൻഗാമിയെ തങ്ങളുടെ നാട്ടിൽ വരവേൽക്കുവാൻ കൈകളിൽ കൊടികളും അദ്ധരങ്ങളിൽ സ്വാഗതവചനങ്ങളുമായി കാത്തുനിന്നത് ഏറെ ഹൃദ്യമായ കാഴ്ചയായിരുന്നു. കുട്ടികളുടെ വിവിധ കൂട്ടായ്മകൾ പലതരത്തിലുള്ള യൂണിഫോമും ധരിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ബിയൻവെന്യു സ്വാഗതം എന്ന പ്ലക്കാർഡുകളുമായി നീണ്ട മണിക്കൂറുകൾ റോഡിന്റെ അരികിൽ നിലയുറപ്പിച്ചതും കത്തോലിക്കാ സഭയുടെ സൗന്ദര്യം ഏറെ വെളിപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. പാരീസിലെ ഏറ്റവും ആഡംബരപൂർണവും വലുതുമായ ചതുരങ്ങളിൽ ഒന്നാണ് പ്ലേസ് ദ ല കൊൺകോ. 1755 വാസ്തുശില്പിയായ ആഞ്ച് ജാക്വസ് ഗബ്രിയൽ രൂപകൽപ്പന ചെയ്ത ഇത് ഫ്രാൻസിലെ രാജാവിന്റെ ബഹുമാനാർത്ഥം പ്ലേസ് ലൂയിസ് 14 എന്നാണ് ആദ്യം വിളിക്കപ്പെട്ടിരുന്നത്. 18 രണ്ടാം പകുതിയിൽ ഫ്രാൻസിലെ പ്രധാന നഗരങ്ങളെ ചിത്രീകരിക്കുന്ന 4 വ്യത്യസ്ത കലാകാരന്മാർ സൃഷ്ടിച്ച 8 സാങ്കൽപ്പിക പ്രതിമകളാൽ ചതുരത്തിന്റെ അഷ്ടഭുജാകൃതി എടുത്തു കാണിക്കുന്നു. ഈ ചതുരത്തിന് രാജവാഴ്ചയുമായി ശക്തമായി ബന്ധമുണ്ടെങ്കിലും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ ചില ഭാഗങ്ങൾക്കും ഈ ചതുരം വേദിയായിട്ടുണ്ട്. ഇന്ന് ഈ ചതുരത്തിന്റെ പേര് നൽകപ്പെട്ടിട്ടുള്ളത് ഭീകരഭരണത്തിന്റെ അവസാനത്തിലാണെന്നതിനാൽ ഭാവിയിൽ ഈ സ്ഥലം സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു സ്ഥലമായി മാറുമെന്ന പ്രതീക്ഷയും ഏവർക്കും നൽകുന്നു. ചതുരത്തിലേക്ക് പാപ്പായുടെ തുറന്ന വാഹനം പ്രവേശിക്കുമ്പോൾ ആളുകളുടെ ഹർഷാരവും വിവ പാപ്പ എന്ന വിളികളും ഒരുപക്ഷെ പാരീസ് നഗരത്തെ തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. ചതുരത്തിനുള്ളിൽ തന്നെ ഏകദേശം 8 ലക്ഷത്തിനു മുകളിൽ ആളുകളായിരുന്നു പാപ്പ കാർമ്മികത്വം വഹിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനായി എത്തിച്ചേർന്നിരുന്നത്. അതോടൊപ്പം ആയിരക്കണക്കിനാളുകൾ ചതുരത്തിനു വെളിയിലും വലിയ സ്ക്രീനിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ലോകം വിധിക്കുന്ന തരത്തിലുള്ള സഭാവിരുദ്ധ ആശയങ്ങൾക്കും മതരഹിത ജീവിതത്തിനായുള്ള ആഹ്വാനങ്ങൾക്കും ബദലായുള്ള സാക്ഷ്യമാണ് ഫ്രാൻസ് സന്ദർശനത്തിൽ പ്രത്യേകമായി യുവജനങ്ങളുടെ ജാഗരണ പ്രാർത്ഥന വേളയിലും ഈ വിശുദ്ധ കുർബാന വേളയിലും കാണുവാൻ സാധിച്ചത്. ലൂർദിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനു മുൻപ് ഫ്രഞ്ച് തലസ്ഥാനത്തോട് വിട പറയുന്ന നിമിഷത്തിൽ പ്രകാശനഗരത്തിന്റെ കേന്ദ്രം ക്രിസ്തുവിന്റെ വികാരിക്കായി സ്പന്ദിക്കുന്ന നിമിഷങ്ങളായിരുന്നു ഇതെന്ന് കാവ്യാത്മകമായി മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യബോധത്തോടെയും പറയുവാൻ സാധിക്കും. വിശുദ്ധ കുർബാനയ്ക്കെത്തിയവരിൽ മുൻനിരയിൽ ഫ്രാൻസിന്റെ പ്രഥമ വനിത ബ്രിജിത് മാക്രോണും ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണവും സ്ഥാനം പിടിച്ചിരുന്നു. നിരവധി മെത്രാന്മാരും വൈദികരും സമർപ്പിതരും ചതുരത്തിൽ പാപ്പായുടെ കുർബാനയ്ക്കായി അണിചേർന്നിരുന്നു. സങ്കീർത്തിയിൽ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ ശേഷം പാപ്പ പ്രദക്ഷിണമായി പ്രധാന അൽത്താരയിലേക്ക് കടന്നുവന്നു. സഹകാർമികരും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. ദിവ്യബലിമധ്യേ പാപ്പ വചനസന്ദേശം നൽകി.
1: ദൈവമഹത്വം ഉദ്ഘോഷിക്കാനായി സഹോദരങ്ങൾ ഒത്തുചേരുന്നത് മനോഹരമാണെന്നും പാരീസിലെ തന്റെ സാന്നിധ്യം നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും ക്രിസ്തു നൽകുന്ന ജീവനും സമാധാനവും സ്നേഹവും മറ്റുള്ളവരിലേക്കു പകരാനും നിങ്ങളെ സഹായിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് പാരീസിലെ പ്ലാസ് ദ ല കൊൺകോർദ് ചത്വരത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിമധ്യേ നടത്തിയ പ്രസംഗം പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ആരംഭിച്ചത്. മനുഷ്യഹൃദയത്തിലെ ആത്മീയ ദാഹമകറ്റാൻ ദൈവത്തിനെ ആകൂ എന്നും ദൈവത്തിനായുള്ള ആഗ്രഹം ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിലനിൽക്കുന്നതാണെന്നും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിലെ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന ക്രിസ്തുവിന്റെ വാക്കുകളും 41 സങ്കീർത്തനവും ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പ്രസ്താവിച്ചു. മനുഷ്യന്റെ ദാഹം ഭൗതികമായ ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ജീവിതത്തിന്റെ അർത്ഥം സത്യം സ്നേഹം സമാധാനം ദൈവവുമായുള്ള ബന്ധം എന്നിവയ്ക്കായുള്ള ആഴത്തിലുള്ള ആഗ്രഹമാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലുള്ളതെന്ന് വിശദീകരിച്ചു. ഭൗതിക സമ്പത്ത്, താൽക്കാലിക സന്തോഷങ്ങൾ തുടങ്ങിയവയിലൂടെ തന്നിലെ ആന്തരികമായ ശൂന്യത നികത്താൻ മനുഷ്യൻ ശ്രമിക്കാറുണ്ടെങ്കിലും അവയൊന്നും പൂർണമായ സംതൃപ്തി നൽകുന്നവയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ, യേശുക്രിസ്തുവാണ് മനുഷ്യനെ യഥാർത്ഥ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ജീവജലത്തിന്റെ ഉറവിടമെന്ന് ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രത്യാശയും സ്നേഹവും മറ്റുള്ളവരിലേക്കും പകരാനുള്ള വിളിയാണ് നമുക്കുള്ളതെന്ന് പ്രസ്താവിച്ച പാപ്പ, നിരാശയും ആത്മീയ വരൾച്ചയും നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് ക്രൈസ്തവമായ പ്രത്യാശ എത്തിക്കേണ്ടത് നാം ഏവരുടെയും ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിന്റെ ദീർഘമായ ക്രൈസ്തവ പാരമ്പര്യത്തെയും നിരവധി വിശുദ്ധരെയും അനുസ്മരിച്ച പാപ്പ, ഇന്നത്തെ സമൂഹത്തിലും ഇടവകകളിലും ഇതുപോലെ ജീവന്റെയും കുടുംബത്തിന്റെയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും നീതിയുടെയും മൂല്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന അനേകരുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിലും ദൈവികമായ തങ്ങളുടെ നിയോഗം മുൻപോട്ടു കൊണ്ടുപോകുന്ന കുടുംബങ്ങളെയും സജീവമായും ആവേശപൂർവവും സഭയിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങളെയും പരിശുദ്ധ പിതാവ് പ്രത്യേകം അഭിനന്ദിച്ചു. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പുതുതായി കടന്നുവരുന്നവരെ പ്രത്യേകം പരാമർശിച്ച പാപ്പ, സ്നേഹത്തിന്റെ സംസ്കാരം എങ്ങും പരത്തുന്ന സാക്ഷികളാകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെയെന്ന് ആശംസിച്ചു. ഫ്രാൻസിലെങ്ങും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും പുതുനാമ്പുകൾ വളരാൻ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ്യം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനാശംസയോടെയാണ് പാപ്പ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്.
0: സമാപന ആശീർവാദത്തിന് മുൻപ് പാരീസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ലൗറൻ ഉൾറിച്ച് പാപ്പായുടെ സാന്നിധ്യത്തിനും വാക്കുകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് പാരീസ് അതിരൂപതയുടെ സ്നേഹ ഉപഹാരവും പാപ്പായ്ക്ക് സമ്മാനിച്ചു. തിരികെ പാപ്പ അതിരൂപതയ്ക്ക് മുഴുവനായി ഒരു കാസയും സമ്മാനിച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദം നൽകി. ദിവ്യബലിക്കു ശേഷം പരിശുദ്ധ രാജ്ഞി എന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ഗാനരൂപത്തിൽ ആലപിച്ചു. തദവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനു മുൻപിൽ നിശബ്ദമായി പ്രാർത്ഥനയോടെ പാപ്പ നിലകൊണ്ടു. പാരീസിലെ തന്റെ അപ്പസ്തോലിക സന്ദർശനം പര്യവസാനിപ്പിച്ച് പാപ്പ തുടർന്ന് ഓർലി വിമാനത്താവളത്തിലേക്ക് തിരിക്കുകയും തന്റെ സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിനായി ലൂർദിലേക്ക് യാത്രയാവുകയും ചെയ്തു. ലൂർദ് വിമാനത്താവളത്തിലെത്തിച്ചേർന്ന പാപ്പായെ പ്രാദേശിക ഭരണാധികാരികൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. 1858 ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനുശേഷം ഒരു ആഗോള കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമായി ലൂർദ് മാറ്റപ്പെട്ടു. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക, മെക്സിക്കോ സിറ്റിയിലെ ഗ്വാദാലൂപ്പിലെ അവർ ലേഡി ബസിലിക്ക, ബ്രസീലിലെ അവർ ലേഡി ഓഫ് അപ്പരസീത ബസിലിക്ക എന്നിവയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന നാലാമത്തെ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമാണ് ലൂർദ്. വിമാനത്താവളത്തിൽ നിന്നും പാപ്പ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട മസ്സാബിയൽ ഗ്രോട്ടോയിലേക്ക് കാറുമാർഗവും തുടർന്ന് തുറന്ന വാഹനത്തിലും യാത്രയായി. പഴയ പാറ എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് പദമായ മസ്സാബിയൽ നിന്നുമാണ് മസ്സാബിയൽ എന്ന പദം രൂപപ്പെട്ടത്. മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിനു മുൻപ് അധികം വിഖ്യാതമല്ലാതിരുന്ന ഈ നഗരം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 15,000 താഴെ മാത്രം ജനസംഖ്യയുള്ള ഈ കൊച്ചുനഗരത്തിൽ ഏകദേശം 60,00,000 തീർത്ഥാടകരാണ് ഇപ്പോൾ ഓരോ വർഷവും സന്ദർശിക്കുന്നത്. പാപ്പ കടന്നുവന്ന വഴിയിൽ 10,000 ആളുകളാണ് ഇരുവശങ്ങളിലും നിലയുറപ്പിച്ചുകൊണ്ട് പാപ്പായെ അഭിവാദ്യം ചെയ്യുന്നതിനായി എത്തിയിരുന്നത്. തദവസരത്തിൽ ഗായക സംഘം സ്തുതിഗീതികൾ ആലപിച്ചുകൊണ്ടിരുന്നു. ലൂർദ് രൂപതയുടെ മെത്രാനും തീർത്ഥാടന കേന്ദ്രം റെക്ടറും ചേർന്ന് പാപ്പായെ സ്വീകരിക്കുകയും തുടർന്ന് പാപ്പ പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപത്തിന് മുൻപിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് പാറയുടെ അരികിലേക്ക് നീങ്ങി അതിനെ സ്പർശിക്കുകയും ചെയ്തു. നീരുറവയിൽ നിന്നും പാപ്പ അല്പം വെള്ളം കുടിക്കുകയും ഒരു സാധാരണ തീർത്ഥാടകനെപ്പോലെ മെഴുകുതിരികൾ സമർപ്പിക്കുകയും ഫ്രാൻസിനെ മുഴുവൻ പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു സ്വർണ റോസാപ്പൂവ് പാപ്പ സമർപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥനയുടെ അവസാനം കർത്തൃപ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ആശീർവാദവും നൽകി. ഫ്രാൻസ് സന്ദർശനത്തിന്റെ 3-ാം ദിനമായ സെപ്റ്റംബർ 27 ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം 8:50 ലൂർദു മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. ഏകദേശം 9 ഫ്രാൻസിലെ മെത്രാൻ സമിതി അംഗങ്ങളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. സമിതിയുടെ പ്രസിഡന്റ് കർദിനാൾ ഷാൻമാർ അവലിൻ പാപ്പയെ സ്വീകരിച്ചു. നിറഞ്ഞ ഹർഷാരവങ്ങളോടെയാണ് പാപ്പായെ മെത്രാൻമാർ സ്വീകരിച്ചത്. തുടർന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സമ്മേളനം ആരംഭിച്ചു. സമിതിയുടെ പ്രസിഡന്റ് പാപ്പയെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഫ്രാൻസിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും സമൂഹ നിർമ്മിതിയിൽ സഭയുടെ പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടും ഇവയ്ക്കെല്ലാം പാപ്പായുടെ സന്ദർശനം വലിയ പ്രചോദനം നൽകുമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. തുടർന്ന് പാപ്പ തന്റെ സന്ദേശം നൽകി.
1: ലൂർദിൽ പരിശുദ്ധാമ പ്രത്യക്ഷപ്പെട്ട ഇടത്തിനടുത്ത് രാജ്യത്തെ മിത്രാൻ സമിതിയുമൊത്ത് കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചതിലുള്ള സന്തോഷം വ്യക്തമാക്കിയും ഫ്രാൻസിലെ സഭയെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സംരക്ഷണത്തിന് സമർപ്പിക്കാനുള്ള മിത്രാൻ സമിതിയുടെ ആഗ്രഹം പരാമർശിച്ചുമാണ് സെപ്റ്റംബർ 27 ഞായറാഴ്ച രാവിലെ ലൂർദിൽ ഫ്രാൻസിലെ മിത്രാൻ സമിതിക്കൊപ്പമുള്ള കൂടിക്കാഴ്ച മധ്യേ നടത്തിയ തന്റെ സുദീർഘമായ പ്രഭാഷണം പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ആരംഭിച്ചത്. ക്രിസ്തുവിലേക്ക് മറിയത്തിലൂടെയുള്ളതിലും മെച്ചപ്പെട്ട ഒരു മാർഗമില്ലെന്നും അവൾ തന്റെ പുത്രനിലേക്കാണ് നമ്മെ നയിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവം പരാമർശിച്ചുകൊണ്ട് ഇന്നത്തെ വെല്ലുവിളികൾക്കിടയിലും സഭ ധൈര്യത്തോടും സൃഷ്ടിപരമായ മിഷണറി മനോഭാവത്തോടും കൂടെ സുവിശേഷം പ്രഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പരിശുദ്ധ പിതാവ് പൊതുസമൂഹത്തിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും സഭയ്ക്കുണ്ടെന്ന് പ്രസ്താവിച്ചു. തങ്ങളുടെ വിശ്വാസ പൈതൃകത്തിൽ അഭിമാനിക്കാൻ നോത്രദാം കത്തീഡ്രൽ പുനരുദ്ധാരണ വേളയിൽ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചത് ആവർത്തിച്ച പാപ്പ സഭയുടെ പ്രഥമപുത്രി എന്ന നിലയിൽ കരുതപ്പെട്ടിരുന്ന ഫ്രാൻസിലെ സഭയ്ക്ക് ദൈവം അനേകം അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. സഭയുടെ തെറ്റുകളും പരാജയങ്ങളും അവയുണ്ടാക്കിയ മുറിവുകളും സത്യസന്ധമായി അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ പ്രായപൂർത്തിയാകാത്തവർക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ പ്രത്യേകം പരാമർശിക്കുകയും അതിനെതിരെ ഫ്രഞ്ച് സഭ സ്വീകരിച്ച നടപടികളെ അഭിനന്ദിക്കുകയും തുടർന്നും ഏവരുടെയും സംരക്ഷണം ഉറപ്പാക്കുന്ന നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യുവജനങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ സജീവമായ വിശ്വാസ സാക്ഷ്യത്തിന് പ്രചോദനമേകുന്ന വിധത്തിൽ അവരെ പിന്തുണയ്ക്കുകയും അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയും വേണമെന്ന് നിർദ്ദേശിച്ചു. പൗരോഹിത്യ സമർപ്പിത വിളികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെയും ക്രിസ്തുവുമായുള്ള ആത്മീയ ബന്ധം ശക്തിപ്പെടുത്തേണ്ടതിന്റെയും പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ അതേസമയം കുടുംബങ്ങളിലെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുത്തുന്നത് ദൈവവിളികൾ വളരുന്നതിന് സഹായിക്കുമെന്നും ക്രൈസ്തവമായ പല മൂല്യങ്ങളും പഠിക്കുന്ന പ്രഥമ ഇടം കുടുംബമാണെന്നും ഓർമ്മിപ്പിച്ചു. സഭയ്ക്കുള്ളിലെ ആശയപരമായ വിഭജനങ്ങൾ സഭയുടെ സാക്ഷ്യത്തെ തന്നെയാണ് ദുർബലപ്പെടുത്തുന്നതെന്ന് മുന്നറിയിപ്പു നൽകിയ പാപ്പ സഭാ സൂനഹദോസുകൾ സഭയുടെ ഉദ്ബോധനങ്ങളിലും പാരമ്പര്യത്തിലും വിശ്വാസത്തിലും പരസ്പര സംവാദത്തിലും അധിഷ്ഠിതമായ ഐക്യം എന്നിവയുടെ പ്രാധാന്യം പ്രത്യേകം എടുത്തുപറഞ്ഞു. ലോകത്തിനു മുഴുവൻ ജീവനുണ്ടാകാൻ വേണ്ടി ഫ്രാൻസിലെ സഭയും യേശുവിനെ സ്നേഹിക്കാൻ ക്ഷണിച്ചുകൊണ്ട് അവനെ പ്രഘോഷിക്കാനുള്ള അതിന്റെ ശക്തമായ നിയോഗം തുടരുമെന്ന് പ്രതീക്ഷ വ്യക്തമാക്കിയ പരിശുദ്ധ പിതാവ് ലൂർദിലെ പരിശുദ്ധാമ്മയുടെ സംരക്ഷണത്തിന് ഫ്രാൻസ് രാജ്യത്തെയും അവിടുത്തെ സഭയെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ടാണ് തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്.
0: ശേഷം തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വിശുദ്ധ കുർബാനയ്ക്കായി പാപ്പ യാത്രയായി. തുറന്ന വാഹനത്തിൽ പാപ്പ കടന്നുവരവേ കുട്ടികളുൾപ്പെടെ നിരവധി ആളുകളാണ് പാപ്പായ്ക്ക് അഭിവാദ്യമർപ്പിക്കുവാനായി കാത്തുനിന്നിരുന്നത്. ദേവാലയത്തിന്റെ സങ്കീർത്തിയിലെത്തിയ പാപ്പ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്കായി പ്രദക്ഷിണമായി കടന്നുവന്നു. വിശുദ്ധ ബലി മധ്യേ പാപ്പ വചന സന്ദേശവും നൽകി.
1: പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലേക്ക് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചും ജീവിതത്തിലെ സന്തോഷങ്ങളും ദുരിതങ്ങളും പേറിയുമെത്തിയ തീർത്ഥാടകരായ നിങ്ങളിൽ സാർവത്രിക സഭയുടെ മുഖമാണ് താൻ ദർശിക്കുന്നതെന്ന പ്രസ്താവനയോടെയായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. ഫ്രാൻസിലെ വിവിധ രൂപതകളിൽ നിന്നും പ്രവിശ്യകളിൽ നിന്നും എത്തിയ തീർത്ഥാടകരുടെ ഭവനങ്ങളിലും ഇടവകകളിലും വിശ്വാസത്തിന്റെ ജ്വാല വീണ്ടും തെളിയട്ടെയെന്ന് ആശംസിച്ച പാപ്പ ലൂർദിന്റെ ആശ്വാസം മറ്റുള്ളവരിലേക്കെത്തിക്കാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. മനുഷ്യന്റെ നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്നും തെറ്റിദ്ധാരണകൾക്കിടം നൽകാത്ത വിധം മാനസാന്തരത്തിലേക്കാണ് അവൻ ക്ഷണിക്കുന്നതെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മാനസാന്തരം നാളത്തേക്കു മാറ്റിവെക്കാനുള്ള ഒന്നല്ലെന്നും ഇന്നുതന്നെയാണ് രക്ഷയുടെ സമയമെന്നും പാപ്പ പ്രസ്താവിച്ചു. ലൗകിക ജീവിതത്തിലെ സന്തോഷവും ഭൗതിക സൗഖ്യവും താൽക്കാലികവും പരിമിതവുമാണെന്നും ദൈവം വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവിതമാണ് യഥാർത്ഥ പ്രത്യാശയുടെ അടിസ്ഥാനമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ഇന്നത്തെ സമൂഹം പുരോഗതിയെയും ഭൗതികക്ഷേമത്തെയും പ്രധാനപ്പെട്ടവയായി കാണുമ്പോൾ നിത്യജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ വിളി മറന്നുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകി. രോഗം, വേദന, വാർദ്ധക്യം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യജീവന്റെ മൂല്യം പുനർനിർവചിക്കാൻ ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് ലൂർദ് ക്രൈസ്തവ പ്രത്യാശയുടെ കേന്ദ്രമായാണ് നിലകൊള്ളുന്നതെന്ന് പാപ്പ പ്രസ്താവിച്ചു. പാപമാണ് ദൈവകൃപയെയും നിത്യജീവിതത്തെയും തടസ്സപ്പെടുത്തുന്ന പ്രധാന ഘടകമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, പരിശുദ്ധമ്മയെപ്പോലെ ക്രിസ്തുവിന്റെ ഹിതത്തിനുള്ള സമ്മതമേകൽ ജീവിതകാലം മുഴുവൻ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണെന്ന് പ്രസ്താവിച്ചു. ലൂർദിൽ പരിശുദ്ധാമ്മ മുന്നോട്ടു വയ്ക്കുന്ന അനുതാപത്തിനുള്ള ക്ഷണം പരാമർശിച്ച പാപ്പ, ഇത് നമ്മുടെ മാത്രം മാറ്റത്തിനായുള്ള പശ്ചാത്താപമല്ല, പാപികൾക്കു വേണ്ടിയും തിന്മയിലൂടെ നടക്കുന്ന ലോകത്തിനും വേണ്ടിയുള്ള പശ്ചാത്താപമാണെന്ന് ഓർമ്മിപ്പിച്ചു. ലോകത്തെ മാറ്റാനുള്ള ശ്രമം ആദ്യം സ്വന്തം ഹൃദയത്തിന്റെ പരിവർത്തനത്തിൽ നിന്നുതന്നെ ആരംഭിക്കണമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. പശ്ചാത്താപം ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രവൃത്തിയാണെന്ന് പരിശുദ്ധപിതാവ് പ്രസ്താവിച്ചു. ഈ പരിവർത്തനത്തിന്റെ ആവശ്യകത സഭയ്ക്കും ബാധകമാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, സഭ തന്റെ തന്നെ തെറ്റുകളും അവിശ്വസ്തതകളും വേദനാജനകമായ വീഴ്ചകളും വിനയത്തോടെ അംഗീകരിച്ച് കർത്താവിന്റെ ശുദ്ധീകരിക്കുന്ന നോട്ടത്തിനു മുന്നിൽ നിൽക്കേണ്ടതുണ്ടെന്ന് ഉദ്ബോധിപ്പിച്ചു. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുന്നത് ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന വിശുദ്ധ അഗസ്റ്റിന്റെ ചിന്തയും പരിശുദ്ധപിതാവ് ഉദ്ധരിച്ചു. തനിക്ക് മുന്നിലുണ്ടായിരുന്ന രോഗികളെ പ്രത്യേകം അഭിസംബോധന ചെയ്ത പാപ്പ, അവരുടെ വേദനയും സഹനവും ക്രിസ്തുവിന്റെ പീഡാനുഭവത്തോട് ഐക്യപ്പെടുത്തി മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി സമർപ്പിക്കാനാകട്ടെയെന്ന് ആശംസിച്ചു. ലൂർദിലേക്ക് എത്തിയതുപോലെയല്ല പ്രത്യാശയുടെ മിഷണറിമാരായി വേണം നിങ്ങൾ മടങ്ങേണ്ടതെന്ന് തനിക്കു മുന്നിലുണ്ടായിരുന്ന വിശ്വാസി സമൂഹത്തോട് പറഞ്ഞ പാപ്പ, സ്വന്തം വീടുകളിലും ഇടവകകളിലും രാജ്യങ്ങളിലും ദൈവികമായ ആർദ്രതയുടെയും ശക്തിയുടെയും സാക്ഷികളായിത്തീരാൻ ഏവരെയും ക്ഷണിച്ചു. ലോകത്തിന്റെ കൊടുങ്കാറ്റുകളെ ഭയപ്പെടാതെ മറിയത്തിന്റെ മാതൃസംരക്ഷണത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനും ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സാക്ഷികളാകാനും ലിയോ പതിനാലാമൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു.
0: സമാപന ആശീർവാദത്തിനു മുൻപായി ലൂർദ് രൂപതയുടെ മെത്രാൻ മോൺസിഞ്ഞോർ ഷാൻ മാർക്ക് മിക്കാസ് പാപ്പായ്ക്ക് നന്ദിയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പാപ്പായ്ക്ക് ഒരു ഉപഹാരവും നൽകി. പാപ്പായും ഒരു കാസ സമ്മാനമായി തിരികെ നൽകി. ശേഷം പാപ്പ ത്രികാല പ്രാർത്ഥന നയിക്കുകയും ചെയ്തു. തദവസരത്തിൽ നൽകിയ സന്ദേശത്തിൽ രോഗികളായി കഴിയുന്ന ഏവരെയും പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തനിക്ക് നൽകിയ ഊഷ്മളമായ സ്വാഗതത്തിന് പാപ്പ നന്ദിയർപ്പിച്ചു. ഒക്ടോബർ മാസത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളെ ഏവരെയും പാപ്പ ക്ഷണിച്ചു. അപ്രകാരം യുദ്ധങ്ങൾ അവസാനിക്കുകയും സംഘർഷത്തിലായ ജനതകൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കപ്പെടുകയും ചെയ്യട്ടെയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. തിരികെ സങ്കീർത്തിലേക്ക് മടങ്ങിയ പാപ്പ മെത്രാൻ ഭവനത്തിലേക്ക് കാറിൽ യാത്രയാവുകയും ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ഫ്രാൻസിലേക്ക് ലിയോ 14-ാമൻ പാപ്പ നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ മാസം 26-ാം തീയതി ശനിയാഴ്ച ഉച്ച മുതൽ സെപ്റ്റംബർ മാസം 27 ഞായറാഴ്ച ഉച്ചവരെ പാരീസിലും ലൂർദിലും നടത്തിയ സന്ദർശനങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും സംക്ഷിപ്ത വിവരണം കേൾക്കാം.

0: ലിയോ പതിനാലാമൻ പാപ്പയുടെ ഫ്രാൻസ് സന്ദർശനം വിശ്വാസികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തത്തോടെ മുൻപോട്ടു പോകുകയാണ്. പാരീസിലെ സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ സെപ്റ്റംബർ മാസം 26 തീയതി പാരീസ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് പ്രവിശ്യ സിനഡൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത ശേഷം ഉച്ചകഴിഞ്ഞ് പ്രാദേശിക സമയം 2 മണിയോടെ ഷാൾ ദെഗൂലെ എന്ന സ്ഥലം വരെ കാറിൽ യാത്ര ചെയ്യുകയും തുടർന്ന് അവിടെ നിന്നും പാപ്പ മൊബൈലിൽ വിശ്വാസികളെയും മറ്റു ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും ആശീർവാദം നൽകിക്കൊണ്ടും വിശുദ്ധ ബലിയർപ്പിക്കുവാൻ സജ്ജീകരിച്ചിരുന്ന പ്ലേസ് ദ ല കൊൺകോ എന്ന ഇടം വരെയുള്ള 3 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. സഞ്ചരിക്കുന്ന പാതയുടെ ഇരുവശങ്ങളിലുമായി ലക്ഷക്കണക്കിന് ആളുകൾ, സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ ക്രിസ്തുവിന്റെ വികാരിയെ, പത്രോസിന്റെ പിൻഗാമിയെ തങ്ങളുടെ നാട്ടിൽ വരവേൽക്കുവാൻ കൈകളിൽ കൊടികളും അദ്ധരങ്ങളിൽ സ്വാഗതവചനങ്ങളുമായി കാത്തുനിന്നത് ഏറെ ഹൃദ്യമായ കാഴ്ചയായിരുന്നു. കുട്ടികളുടെ വിവിധ കൂട്ടായ്മകൾ പലതരത്തിലുള്ള യൂണിഫോമും ധരിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ബിയൻ വെന്യൂ, സ്വാഗതം എന്ന പ്ലക്കാർഡുകളുമായി നീണ്ട മണിക്കൂറുകൾ റോഡിന്റെ അരികിൽ നിലയുറപ്പിച്ചതും കത്തോലിക്കാ സഭയുടെ സൗന്ദര്യം ഏറെ വെളിപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. പാരീസിലെ ഏറ്റവും ആഡംബരപൂർണവും വലുതുമായ ചതുരങ്ങളിൽ ഒന്നാണ് പ്ലേസ് ദ ല കൊൺകോ. 1755 വാസ്തുശില്പിയായ ആഞ്ച് ജാക്വസ് ഗബ്രിയൽ രൂപകൽപ്പന ചെയ്ത ഇത് ഫ്രാൻസിലെ രാജാവിന്റെ ബഹുമാനാർത്ഥം പ്ലേസ് ലൂയിസ് 14 എന്നാണ് ആദ്യം വിളിക്കപ്പെട്ടിരുന്നത്. 18 രണ്ടാം പകുതിയിൽ ഫ്രാൻസിലെ പ്രധാന നഗരങ്ങളെ ചിത്രീകരിക്കുന്ന 4 വ്യത്യസ്ത കലാകാരന്മാർ സൃഷ്ടിച്ച 8 സാങ്കൽപ്പിക പ്രതിമകളാൽ ചതുരത്തിന്റെ അഷ്ടഭുജാകൃതി എടുത്തു കാണിക്കുന്നു. ഈ ചതുരത്തിന് രാജവാഴ്ചയുമായി ശക്തമായി ബന്ധമുണ്ടെങ്കിലും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ ചില ഭാഗങ്ങൾക്കും ഈ ചതുരം വേദിയായിട്ടുണ്ട്. ഇന്ന് ഈ ചതുരത്തിന്റെ പേര് നൽകപ്പെട്ടിട്ടുള്ളത് ഭീകരഭരണത്തിന്റെ അവസാനത്തിലാണെന്നതിനാൽ ഭാവിയിൽ ഈ സ്ഥലം സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു സ്ഥലമായി മാറുമെന്ന പ്രതീക്ഷയും ഏവർക്കും നൽകുന്നു. ചതുരത്തിലേക്ക് പാപ്പായുടെ തുറന്ന വാഹനം പ്രവേശിക്കുമ്പോൾ ആളുകളുടെ ഹർഷാരവും വിവ പാപ്പ എന്ന വിളികളും ഒരുപക്ഷെ പാരീസ് നഗരത്തെ തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. ചതുരത്തിനുള്ളിൽ തന്നെ ഏകദേശം 8 ലക്ഷത്തിനു മുകളിൽ ആളുകളായിരുന്നു പാപ്പ കാർമ്മികത്വം വഹിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനായി എത്തിച്ചേർന്നിരുന്നത്. അതോടൊപ്പം ആയിരക്കണക്കിനാളുകൾ ചതുരത്തിനു വെളിയിലും വലിയ സ്ക്രീനിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ ഇന്ന് ലോകം വിധിക്കുന്ന തരത്തിലുള്ള സഭാവിരുദ്ധ ആശയങ്ങൾക്കും മതരഹിത ജീവിതത്തിനായുള്ള ആഹ്വാനങ്ങൾക്കും ബദലായുള്ള സാക്ഷ്യമാണ് ഫ്രാൻസ് സന്ദർശനത്തിൽ പ്രത്യേകമായി യുവജനങ്ങളുടെ ജാഗരണ പ്രാർത്ഥന വേളയിലും ഈ വിശുദ്ധ കുർബാന വേളയിലും കാണുവാൻ സാധിച്ചത്. ലൂർദിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിന് മുൻപ് ഫ്രഞ്ച് തലസ്ഥാനത്തോട് വിട പറയുന്ന നിമിഷത്തിൽ പ്രകാശ നഗരത്തിന്റെ കേന്ദ്രം ക്രിസ്തുവിന്റെ വികാരിക്കായി സ്പന്ദിക്കുന്ന നിമിഷങ്ങളായിരുന്നു ഇതെന്ന് കാവ്യാത്മകമായി മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യബോധത്തോടെയും പറയുവാൻ സാധിക്കും. വിശുദ്ധ കുർബാനയ്ക്കെത്തിയവരിൽ മുൻനിരയിൽ ഫ്രാൻസിന്റെ പ്രഥമ വനിത ബ്രിജിത് മാക്രോണും ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യാൻ ലെക്കോർണവും സ്ഥാനം പിടിച്ചിരുന്നു. നിരവധി മെത്രാന്മാരും വൈദികരും സമർപ്പിതരും ചതുരത്തിൽ പാപ്പായുടെ കുർബാനയ്ക്കായി അണിചേർന്നിരുന്നു. സങ്കീർത്തിയിൽ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ ശേഷം പാപ്പ പ്രദക്ഷിണമായി പ്രധാന അൽത്താരയിലേക്ക് കടന്നുവന്നു. സഹകാർമികരും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. ദിവ്യബലിമധ്യേ പാപ്പ വചന സന്ദേശം നൽകി.
1: ദൈവമഹത്വം ഉദ്ഘോഷിക്കാനായി സഹോദരങ്ങൾ ഒത്തുചേരുന്നത് മനോഹരമാണെന്നും പാരീസിലെ തന്റെ സാന്നിധ്യം നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും ക്രിസ്തു നൽകുന്ന ജീവനും സമാധാനവും സ്നേഹവും മറ്റുള്ളവരിലേക്കു പകരാനും നിങ്ങളെ സഹായിക്കട്ടെയെന്നും പറഞ്ഞുകൊണ്ടാണ് പാരീസിലെ പ്ലാസ് ദ ല കൊൺകോർദ് ചത്വരത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിമധ്യേ നടത്തിയ പ്രസംഗം പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ആരംഭിച്ചത്. മനുഷ്യഹൃദയത്തിലെ ആത്മീയ ദാഹമകറ്റാൻ ദൈവത്തിനെ ആകൂ എന്നും ദൈവത്തിനായുള്ള ആഗ്രഹം ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിലനിൽക്കുന്നതാണെന്നും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിലെ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന ക്രിസ്തുവിന്റെ വാക്കുകളും 41 സങ്കീർത്തനവും ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പ്രസ്താവിച്ചു. മനുഷ്യന്റെ ദാഹം ഭൗതികമായ ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ജീവിതത്തിന്റെ അർത്ഥം സത്യം, സ്നേഹം, സമാധാനം, ദൈവവുമായുള്ള ബന്ധം എന്നിവയ്ക്കായുള്ള ആഴത്തിലുള്ള ആഗ്രഹമാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലുള്ളതെന്ന് വിശദീകരിച്ചു. ഭൗതിക സമ്പത്ത്, താൽക്കാലിക സന്തോഷങ്ങൾ തുടങ്ങിയവയിലൂടെ തന്നിലെ ആന്തരികമായ ശൂന്യത നികത്താൻ മനുഷ്യൻ ശ്രമിക്കാറുണ്ടെങ്കിലും അവയൊന്നും പൂർണമായ സംതൃപ്തി നൽകുന്നവയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ യേശുക്രിസ്തുവാണ് മനുഷ്യനെ യഥാർത്ഥ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ജീവജലത്തിന്റെ ഉറവിടമെന്ന് ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രത്യാശയും സ്നേഹവും മറ്റുള്ളവരിലേക്കും പകരാനുള്ള വിളിയാണ് നമുക്കുള്ളതെന്ന് പ്രസ്താവിച്ച പാപ്പ നിരാശയും ആത്മീയ വരൾച്ചയും നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് ക്രൈസ്തവമായ പ്രത്യാശ എത്തിക്കേണ്ടത് നാം ഏവരുടെയും ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിന്റെ ദീർഘമായ ക്രൈസ്തവ പാരമ്പര്യത്തെയും നിരവധി വിശുദ്ധരെയും അനുസ്മരിച്ച പാപ്പ ഇന്നത്തെ സമൂഹത്തിലും ഇടവകകളിലും ഇതുപോലെ ജീവന്റെയും കുടുംബത്തിന്റെയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും നീതിയുടെയും മൂല്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന അനേകരുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിലും ദൈവികമായ തങ്ങളുടെ നിയോഗം മുൻപോട്ടു കൊണ്ടുപോകുന്ന കുടുംബങ്ങളെയും സജീവമായും ആവേശപൂർവവും സഭയിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങളെയും പരിശുദ്ധപിതാവ് പ്രത്യേകം അഭിനന്ദിച്ചു. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പുതുതായി കടന്നുവരുന്നവരെ പ്രത്യേകം പരാമർശിച്ച പാപ്പ സ്നേഹത്തിന്റെ സംസ്കാരം എങ്ങും പരത്തുന്ന സാക്ഷികളാകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെയെന്ന് ആശംസിച്ചു. ഫ്രാൻസിലെങ്ങും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും പുതുനാമ്പുകൾ വളരാൻ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ്യം സഹായിക്കട്ടെയെന്ന പ്രാർത്ഥനാശംസയോടെയാണ് പാപ്പ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്.
0: സമാപന ആശീർവാദത്തിന് മുൻപ് പാരീസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ലൗറൻ ഉൾറിച്ച് പാപ്പായുടെ സാന്നിധ്യത്തിനും വാക്കുകൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് പാരീസ് അതിരൂപതയുടെ സ്നേഹ ഉപഹാരവും പാപ്പായ്ക്ക് സമ്മാനിച്ചു. തിരികെ പാപ്പ അതിരൂപതയ്ക്ക് മുഴുവനായി ഒരു കാസയും സമ്മാനിച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദം നൽകി. ദിവ്യബലിക്കു ശേഷം പരിശുദ്ധ രാജ്ഞി എന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ഗാനരൂപത്തിൽ ആലപിച്ചു. തദവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനു മുൻപിൽ നിശബ്ദമായി പ്രാർത്ഥനയോടെ പാപ്പ നിലകൊണ്ടു. പാരീസിലെ തന്റെ അപ്പസ്തോലിക സന്ദർശനം പര്യവസാനിപ്പിച്ച് പാപ്പ തുടർന്ന് ഓർലി വിമാനത്താവളത്തിലേക്ക് തിരിക്കുകയും തന്റെ സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിനായി ലൂർദിലേക്ക് യാത്രയാവുകയും ചെയ്തു. ലൂർദ് വിമാനത്താവളത്തിലെത്തിച്ചേർന്ന പാപ്പായെ പ്രാദേശിക ഭരണാധികാരികൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. 1858 ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനുശേഷം ഒരു ആഗോള കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമായി ലൂർദ് മാറ്റപ്പെട്ടു. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക, മെക്സിക്കോ സിറ്റിയിലെ ഗ്വാദാലൂപ്പിലെ അവർ ലേഡി ബസിലിക്ക, ബ്രസീലിലെ അവർ ലേഡി ഓഫ് അപ്പരസീത ബസിലിക്ക എന്നിവയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന നാലാമത്തെ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമാണ് ലൂർദ്. വിമാനത്താവളത്തിൽ നിന്നും പാപ്പ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട മസ്സാബിയൽ ഗ്രോട്ടോയിലേക്ക് കാറുമാർഗവും തുടർന്ന് തുറന്ന വാഹനത്തിലും യാത്രയായി. പഴയ പാറ എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് പദമായ മസ്സാബിയൽ നിന്നുമാണ് മസ്സാബിയൽ എന്ന പദം രൂപപ്പെട്ടത്. മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിനു മുൻപ് അധികം വിഖ്യാതമല്ലാതിരുന്ന ഈ നഗരം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 15,000 താഴെ മാത്രം ജനസംഖ്യയുള്ള ഈ കൊച്ചുനഗരത്തിൽ ഏകദേശം 60,00,000 തീർത്ഥാടകരാണ് ഇപ്പോൾ ഓരോ വർഷവും സന്ദർശിക്കുന്നത്. പാപ്പ കടന്നുവന്ന വഴിയിൽ 10,000 ആളുകളാണ് ഇരുവശങ്ങളിലും നിലയുറപ്പിച്ചുകൊണ്ട് പാപ്പായെ അഭിവാദ്യം ചെയ്യുന്നതിനായി എത്തിയിരുന്നത്. തദവസരത്തിൽ ഗായക സംഘം സ്തുതിഗീതികൾ ആലപിച്ചുകൊണ്ടിരുന്നു. ലൂർദ് രൂപതയുടെ മെത്രാനും തീർത്ഥാടന കേന്ദ്രം റെക്ടറും ചേർന്ന് പാപ്പായെ സ്വീകരിക്കുകയും തുടർന്ന് പാപ്പ പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപത്തിനു മുൻപിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് പാറയുടെ അരികിലേക്ക് നീങ്ങി അതിനെ സ്പർശിക്കുകയും ചെയ്തു. നീരുറവയിൽ നിന്നും പാപ്പ അല്പം വെള്ളം കുടിക്കുകയും ഒരു സാധാരണ തീർത്ഥാടകനെപ്പോലെ മെഴുകുതിരികൾ സമർപ്പിക്കുകയും ഫ്രാൻസിനെ മുഴുവൻ പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു സ്വർണ റോസാപ്പൂവ് പാപ്പ സമർപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥനയുടെ അവസാനം കർത്തൃപ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ആശീർവാദവും നൽകി. ഫ്രാൻസ് സന്ദർശനത്തിന്റെ മൂന്നാം ദിനമായ സെപ്റ്റംബർ 27 ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം 8:50 ലൂർദു മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. ഏകദേശം 9 ഫ്രാൻസിലെ മെത്രാൻ സമിതി അംഗങ്ങളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. സമിതിയുടെ പ്രസിഡന്റ് കർദിനാൾ ഷാൻമാർക്ക് അവലിൻ പാപ്പയെ സ്വീകരിച്ചു. നിറഞ്ഞ ഹർഷാരവങ്ങളോടെയാണ് പാപ്പായെ മെത്രാൻമാർ സ്വീകരിച്ചത്. തുടർന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സമ്മേളനം ആരംഭിച്ചു. സമിതിയുടെ പ്രസിഡന്റ് പാപ്പായെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഫ്രാൻസിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും സമൂഹ നിർമ്മിതിയിൽ സഭയുടെ പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടും ഇവയ്ക്കെല്ലാം പാപ്പായുടെ സന്ദർശനം വലിയ പ്രചോദനം നൽകുമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. തുടർന്ന് പാപ്പ തന്റെ സന്ദേശം നൽകി.
1: ലൂർദിൽ പരിശുദ്ധാമ പ്രത്യക്ഷപ്പെട്ട ഇടത്തിനടുത്ത് രാജ്യത്തെ മിത്രാൻ സമിതിയുമൊത്ത് കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചതിലുള്ള സന്തോഷം വ്യക്തമാക്കിയും ഫ്രാൻസിലെ സഭയെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സംരക്ഷണത്തിന് സമർപ്പിക്കാനുള്ള മിത്രാൻ സമിതിയുടെ ആഗ്രഹം പരാമർശിച്ചുമാണ് സെപ്റ്റംബർ 27 ഞായറാഴ്ച രാവിലെ ലൂർദിൽ ഫ്രാൻസിലെ മിത്രാൻ സമിതിക്കൊപ്പമുള്ള കൂടിക്കാഴ്ച മധ്യേ നടത്തിയ തന്റെ സുദീർഘമായ പ്രഭാഷണം പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ആരംഭിച്ചത്. ക്രിസ്തുവിലേക്ക് മറിയത്തിലൂടെയുള്ളതിലും മെച്ചപ്പെട്ട ഒരു മാർഗമില്ലെന്നും അവൾ തന്റെ പുത്രനിലേക്കാണ് നമ്മെ നയിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവം പരാമർശിച്ചുകൊണ്ട് ഇന്നത്തെ വെല്ലുവിളികൾക്കിടയിലും സഭ ധൈര്യത്തോടും സൃഷ്ടിപരമായ മിഷണറി മനോഭാവത്തോടും കൂടെ സുവിശേഷം പ്രഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പരിശുദ്ധ പിതാവ് പൊതുസമൂഹത്തിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും സഭയ്ക്കുണ്ടെന്ന് പ്രസ്താവിച്ചു. തങ്ങളുടെ വിശ്വാസ പൈതൃകത്തിൽ അഭിമാനിക്കാൻ നോത്രദാം കത്തീഡ്രൽ പുനരുദ്ധാരണ വേളയിൽ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചത് ആവർത്തിച്ച പാപ്പ, സഭയുടെ പ്രഥമപുത്രി എന്ന നിലയിൽ കരുതപ്പെട്ടിരുന്ന ഫ്രാൻസിലെ സഭയ്ക്ക് ദൈവം അനേകം അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. സഭയുടെ തെറ്റുകളും പരാജയങ്ങളും അവയുണ്ടാക്കിയ മുറിവുകളും സത്യസന്ധമായി അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ പ്രായപൂർത്തിയാകാത്തവർക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ പ്രത്യേകം പരാമർശിക്കുകയും അതിനെതിരെ ഫ്രഞ്ച് സഭ സ്വീകരിച്ച നടപടികളെ അഭിനന്ദിക്കുകയും തുടർന്നും ഏവരുടെയും സംരക്ഷണമുറപ്പാക്കുന്ന നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യുവജനങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ സജീവമായ വിശ്വാസ സാക്ഷ്യത്തിന് പ്രചോദനമേകുന്ന വിധത്തിൽ അവരെ പിന്തുണയ്ക്കുകയും അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയും വേണമെന്ന് നിർദ്ദേശിച്ചു. പൗരോഹിത്യ സമർപ്പിത വിളികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെയും ക്രിസ്തുവുമായുള്ള ആത്മീയ ബന്ധം ശക്തിപ്പെടുത്തേണ്ടതിന്റെയും പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ അതേസമയം കുടുംബങ്ങളിലെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുത്തുന്നത് ദൈവവിളികൾ വളരുന്നതിന് സഹായിക്കുമെന്നും ക്രൈസ്തവമായ പല മൂല്യങ്ങളും പഠിക്കുന്ന പ്രഥമ ഇടം കുടുംബമാണെന്നും ഓർമ്മിപ്പിച്ചു. സഭയ്ക്കുള്ളിലെ ആശയപരമായ വിഭജനങ്ങൾ സഭയുടെ സാക്ഷ്യത്തെ തന്നെയാണ് ദുർബലപ്പെടുത്തുന്നതെന്ന് മുന്നറിയിപ്പു നൽകിയ പാപ്പ സഭാ സൂനഹദോസുകൾ സഭയുടെ ഉദ്ബോധനങ്ങളിലും പാരമ്പര്യത്തിലും വിശ്വാസത്തിലും പരസ്പര സംവാദത്തിലും അധിഷ്ഠിതമായ ഐക്യം എന്നിവയുടെ പ്രാധാന്യം പ്രത്യേകം എടുത്തുപറഞ്ഞു. ലോകത്തിന് മുഴുവൻ ജീവനുണ്ടാകാൻ വേണ്ടി ഫ്രാൻസിലെ സഭയും യേശുവിനെ സ്നേഹിക്കാൻ ക്ഷണിച്ചുകൊണ്ട് അവനെ പ്രഘോഷിക്കാനുള്ള അതിന്റെ ശക്തമായ നിയോഗം തുടരുമെന്ന പ്രതീക്ഷ വ്യക്തമാക്കിയ പരിശുദ്ധ പിതാവ് ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ഫ്രാൻസ് രാജ്യത്തെയും അവിടുത്തെ സഭയെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ടാണ് തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്.
0: ശേഷം തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വിശുദ്ധ കുർബാനയ്ക്കായി പാപ്പ യാത്രയായി. തുറന്ന വാഹനത്തിൽ പാപ്പ കടന്നുവരവേ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് പാപ്പായ്ക്ക് അഭിവാദ്യമർപ്പിക്കുവാനായി കാത്തുനിന്നിരുന്നത്. ദേവാലയത്തിന്റെ സങ്കീർത്തിയിലെത്തിയ പാപ്പ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്കായി പ്രദക്ഷിണമായി കടന്നുവന്നു. വിശുദ്ധ ബലി മധ്യേ പാപ്പ വചന സന്ദേശവും നൽകി.
1: പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലേക്ക് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചും ജീവിതത്തിലെ സന്തോഷങ്ങളും ദുരിതങ്ങളും പേറിയുമെത്തിയ തീർത്ഥാടകരായ നിങ്ങളിൽ സാർവത്രിക സഭയുടെ മുഖമാണ് താൻ ദർശിക്കുന്നതെന്ന പ്രസ്താവനയോടെയായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. ഫ്രാൻസിലെ വിവിധ രൂപതകളിൽ നിന്നും പ്രവിശ്യകളിൽ നിന്നും എത്തിയ തീർത്ഥാടകരുടെ ഭവനങ്ങളിലും ഇടവകകളിലും വിശ്വാസത്തിന്റെ ജ്വാല വീണ്ടും തെളിയട്ടെയെന്ന് ആശംസിച്ച പാപ്പ ലൂർദിന്റെ ആശ്വാസം മറ്റുള്ളവരിലേക്കെത്തിക്കാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. മനുഷ്യന്റെ നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്നും തെറ്റിദ്ധാരണകൾക്കിടം നൽകാത്ത വിധം മാനസാന്തരത്തിലേക്കാണ് അവൻ ക്ഷണിക്കുന്നതെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മാനസാന്തരം നാളത്തേക്ക് മാറ്റിവയ്ക്കാനുള്ള ഒന്നല്ലെന്നും ഇന്നുതന്നെയാണ് രക്ഷയുടെ സമയമെന്നും പാപ്പ പ്രസ്താവിച്ചു. ലൗകിക ജീവിതത്തിലെ സന്തോഷവും ഭൗതിക സൗഖ്യവും താൽക്കാലികവും പരിമിതവുമാണെന്നും ദൈവം വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവിതമാണ് യഥാർത്ഥ പ്രത്യാശയുടെ അടിസ്ഥാനമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ഇന്നത്തെ സമൂഹം പുരോഗതിയെയും ഭൗതികക്ഷേമത്തെയും പ്രധാനപ്പെട്ടവയായി കാണുമ്പോൾ നിത്യജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ വിളി മറന്നുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകി. രോഗം, വേദന, വാർദ്ധക്യം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യജീവന്റെ മൂല്യം പുനർനിർവചിക്കാൻ ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് ലൂർദ് ക്രൈസ്തവ പ്രത്യാശയുടെ കേന്ദ്രമായാണ് നിലകൊള്ളുന്നതെന്ന് പാപ്പ പ്രസ്താവിച്ചു. പാപമാണ് ദൈവകൃപയെയും നിത്യജീവിതത്തെയും തടസ്സപ്പെടുത്തുന്ന പ്രധാന ഘടകമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ പരിശുദ്ധാമ്മയെപ്പോലെ ക്രിസ്തുവിന്റെ ഹിതത്തിനുള്ള സമ്മതമേകൽ ജീവിതകാലം മുഴുവൻ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണെന്ന് പ്രസ്താവിച്ചു. ലൂർദിൽ പരിശുദ്ധാമ്മ മുന്നോട്ടു വയ്ക്കുന്ന അനുതാപത്തിനുള്ള ക്ഷണം പരാമർശിച്ച പാപ്പ, ഇത് നമ്മുടെ മാത്രം മാറ്റത്തിനായുള്ള പശ്ചാത്താപമല്ല, പാപികൾക്കു വേണ്ടിയും തിന്മയിലൂടെ നടക്കുന്ന ലോകത്തിനും വേണ്ടിയുള്ള പശ്ചാത്താപമാണെന്ന് ഓർമ്മിപ്പിച്ചു. ലോകത്തെ മാറ്റാനുള്ള ശ്രമം ആദ്യം സ്വന്തം ഹൃദയത്തിന്റെ പരിവർത്തനത്തിൽ നിന്നു തന്നെ ആരംഭിക്കണമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. പശ്ചാത്താപം ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രവൃത്തിയാണെന്ന് പരിശുദ്ധ പിതാവ് പ്രസ്താവിച്ചു. ഈ പരിവർത്തനത്തിന്റെ ആവശ്യകത സഭയ്ക്കും ബാധകമാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, സഭ തന്റെ തന്നെ തെറ്റുകളും അവിശ്വസ്തതകളും വേദനാജനകമായ വീഴ്ചകളും വിനയത്തോടെ അംഗീകരിച്ച് കർത്താവിന്റെ ശുദ്ധീകരിക്കുന്ന നോട്ടത്തിനു മുന്നിൽ നിൽക്കേണ്ടതുണ്ടെന്ന് ഉദ്ബോധിപ്പിച്ചു. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുന്നത് ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന വിശുദ്ധ അഗസ്റ്റിന്റെ ചിന്തയും പരിശുദ്ധ പിതാവ് ഉദ്ധരിച്ചു. തനിക്കു മുന്നിലുണ്ടായിരുന്ന രോഗികളെ പ്രത്യേകം അഭിസംബോധന ചെയ്ത പാപ്പ അവരുടെ വേദനയും സഹനവും ക്രിസ്തുവിന്റെ പീഡാനുഭവത്തോട് ഐക്യപ്പെടുത്തി മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി സമർപ്പിക്കാനാകട്ടെയെന്ന് ആശംസിച്ചു. ലൂർദിലേക്ക് എത്തിയതുപോലെയല്ല പ്രത്യാശയുടെ മിഷണറിമാരായി വേണം നിങ്ങൾ മടങ്ങേണ്ടതെന്ന് തനിക്കു മുന്നിലുണ്ടായിരുന്ന വിശ്വാസി സമൂഹത്തോട് പറഞ്ഞ പാപ്പ സ്വന്തം വീടുകളിലും ഇടവകകളിലും രാജ്യങ്ങളിലും ദൈവികമായ ആർദ്രതയുടെയും ശക്തിയുടെയും സാക്ഷികളായിത്തീരാൻ ഏവരെയും ക്ഷണിച്ചു. ലോകത്തിന്റെ കൊടുങ്കാറ്റുകളെ ഭയപ്പെടാതെ മറിയത്തിന്റെ മാതൃസംരക്ഷണത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനും ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സാക്ഷികളാകാനും ലിയോ പതിനാലാമൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു.
0: സമാപന ആശീർവാദത്തിനു മുൻപായി ലൂർദ് രൂപതയുടെ മെത്രാൻ മോൺസിഞ്ഞോർ ഷാൻ മാർക്ക് മിക്കാസ് പാപ്പായ്ക്ക് നന്ദിയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പാപ്പായ്ക്ക് ഒരു ഉപഹാരവും നൽകി. പാപ്പായും ഒരു കാസ സമ്മാനമായി തിരികെ നൽകി. ശേഷം പാപ്പ ത്രികാല പ്രാർത്ഥന നയിക്കുകയും ചെയ്തു. തദവസരത്തിൽ നൽകിയ സന്ദേശത്തിൽ രോഗികളായി കഴിയുന്ന ഏവരെയും പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തനിക്ക് നൽകിയ ഊഷ്മളമായ സ്വാഗതത്തിന് പാപ്പ നന്ദിയർപ്പിച്ചു. ഒക്ടോബർ മാസത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളെ ഏവരെയും പാപ്പ ക്ഷണിച്ചു. അപ്രകാരം യുദ്ധങ്ങൾ അവസാനിക്കുകയും സംഘർഷത്തിലായ ജനതകൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കപ്പെടുകയും ചെയ്യട്ടെയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. തിരികെ സങ്കീർത്തിലേക്ക് മടങ്ങിയ പാപ്പ മെത്രാൻ ഭവനത്തിലേക്ക് കാറിൽ യാത്രയാവുകയും ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേക്ഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.